ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ. കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 20-ന്റെ തട്ടകത്തിലാണ്. 1498 മെയ് 20 കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ഇന്ത്യയിലെത്തിയ വാസ്കോഡഗാമ മലബാർ തീരത്ത് കാലുകുത്തിയിരിക്കുന്നു. 1588 മെയ് 20 ബ്രിട്ടനെ തകർക്കണം എന്ന ലക്ഷ്യത്തോടെ സ്പെയിനിന്റെ വമ്പൻ കപ്പൽപ്പട യാത്ര തുടങ്ങുന്നു. 1932 മെയ് 20 അറ്റ്ലാന്റിക് സമുദ്രത്തിനു കുറുകെ ഏകയായി വിമാനം പറത്തിയ ആദ്യ വനിത എന്ന ബഹുമതി അമേരിക്കൻ വൈമാനിക അമേലിയ ഇയർഹർട്ട് സ്വന്തമാക്കിയിരിക്കുന്നു. ആ സാഹസിക കൃത്യത്തിന് ദേ ടൈം ട്രാവലർ സാക്ഷ്യം വഹിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: മനുഷ്യസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യസ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചുനിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മോൺഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്തുനിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല, അതുകൊണ്ട് മുന്നോട്ടു തന്നെ. ഭയന്നിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല. കാത്തിരിക്കേണ്ട.
2: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: കുടുംബം മനഃശാന്തിക്ക് അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. നല്ല കുടുംബ ബന്ധങ്ങൾ വ്യക്തിയുടെ മാനസികാരോഗ്യം നിലനിർത്തുവാൻ ആവശ്യമാണ്. മനുഷ്യന്റെ അസ്തിത്വം തന്നെ കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. ഓരോ മനുഷ്യന്റെ ശരീരത്തിലും മാഞ്ഞുപോകാത്ത ഒരടയാളമുണ്ട്, പൊക്കിൾ. ഇത് കുടുംബ ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. എനിക്കാരുമില്ല എന്നാർക്കും പറയുവാൻ അവകാശമില്ല. ജനിച്ചു വീഴുമ്പോൾ മുതൽ കുടുംബത്തിന്റെ ഊഷ്മളത അനുഭവിക്കുന്നവർ ഉത്തമ പൌരന്മാരായി തീരുകയും മനഃശാന്തിയോടെ ജീവിതം നയിക്കുകയും ചെയ്യും. അതനുഭവിക്കുവാൻ ഭാഗ്യം ലഭിക്കാത്തവർ സാമൂഹ്യ വിരുദ്ധരും ക്രൂരന്മാരും ഒരുപക്ഷെ മാനസിക വൈകൃതമുള്ളവരുമായി മാറിപ്പോകും. ജനിച്ചു വീഴുമ്പോൾ ലഭിക്കുന്ന തലോടൽ മുതൽ വീഴ്ചകളിൽ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതും വിശക്കുമ്പോൾ ഭക്ഷണം നൽകുന്നതും അപകടങ്ങളിൽ സംരക്ഷണ വലയം തീർക്കുന്നതും ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന അവശ്യ ഘടകങ്ങളാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കുട്ടികളുടെ വ്യക്തിത്വത്തെയാണ് സാരമായി ബാധിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ ചില വ്യക്തികൾ കൂടുതൽ സ്വയം പര്യാപ്തരായി തീർന്നേക്കാം. എന്നാൽ അവരുടെ ജീവിതത്തിലേറ്റ മുറിവുകൾ അവരുടെ ജീവിതത്തെയും സമീപനങ്ങളെയും ബന്ധങ്ങളെയും എക്കാലവും നിഷേധാത്മകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അന്യോന്യം മനസ്സിലാക്കുന്ന ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയാണ് എല്ലാവരുടെയും മാനസികാരോഗ്യത്തിനും മനഃശാന്തിക്കും ആവശ്യം. അങ്ങനെയുള്ള ഊഷ്മള ബന്ധങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ പോലും മനഃശാന്തിയുടെ അനുരണനങ്ങൾ ഉളവാക്കുമെന്നത് ശ്രദ്ധേയമാണ്. കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വ്യക്തി സാമൂഹ്യ ഇടപെടലുകളിലൂടെ തനിക്കൊരു സാമൂഹ്യ ഇടം കണ്ടെത്തുവാനുള്ള പരിശ്രമം ആരംഭിക്കുന്നു. ഇതിന് സഹായിക്കുന്നത് പ്രധാനമായും സുഹൃത്തുക്കളാണ്. നിന്റെ സുഹൃത്തുക്കൾ ആരെന്ന് പറയുക, നീ ആരെന്ന് ഞാൻ പറയാം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം അവിടെയാണ്. നല്ല സുഹൃത്തുക്കൾ നല്ല വ്യക്തിബന്ധങ്ങളും നല്ല ശീലങ്ങളും പഠിപ്പിക്കുക മാത്രമല്ല, വ്യക്തിക്ക് അധികമായ മനഃശാന്തി നൽകി വരികയും ചെയ്യുന്നു. ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളില്ലാത്തിടത്തു നിന്ന് വരുന്ന വ്യക്തിയുമായുള്ള കൂട്ടുകൂടൽ മനഃശാന്തി നഷ്ടപ്പെടാൻ കാരണമാകും. പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ആരും സുഹൃത്തുക്കളായി ഇല്ലാത്ത ഒരാളെ സുഹൃത്താക്കി നന്നാക്കി കളയാം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിന് 1% മാത്രമേ വിജയസാധ്യതയുള്ളൂ. ബാക്കി 99% തെറ്റിപ്പോകാനാണ് സാധ്യത. ഏകാന്തത ഇഷ്ടപ്പെടുന്ന, നിഷേധാത്മക ചിന്തകളുള്ള, സാമൂഹ്യ ഇടപെടലുകൾ അറിയാത്ത ഒരു വ്യക്തിയായിരിക്കാം അയാൾ. അയാളോട് കൂട്ടുകൂടുമ്പോൾ അയാളുടെ മാനസിക നിലയിലേക്കും സ്വഭാവ പ്രത്യേകതകളിലേക്കും ശീലങ്ങളിലേക്കും മാറിപ്പോകുവാനുള്ള സാധ്യതയാണ് അധികവും. സുഹൃത്ത് ബന്ധങ്ങളിൽ അതിരുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ പരസ്പര ചൂഷണത്തിനും അതിലൂടെ ചതിക്കുഴികളിൽ അകപ്പെടുന്നതിനും ഇടയാകും. ആൺപെൺ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇത് വളരെ കൂടുതലാണ്. ഇവയെല്ലാം അപകടകരമായ രീതിയിൽ മനഃശാന്തി നശിപ്പിക്കുമെന്ന് മാത്രമല്ല ജീവിതം തന്നെ അപകടപ്പെടുത്തിക്കളയും എന്നത് വിസ്മരിക്കരുത്. ഭക്ഷണവും മനഃശാന്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇഷ്ടഭക്ഷണം മനഃശാന്തിയും സന്തോഷവും പ്രദാനം ചെയ്യും. അമിത ഭക്ഷണം മനഃശാന്തി കെടുത്തിക്കളയും എന്നത് മറക്കരുത്. അത് ശരീരത്തെ തളർത്തുകയും തുടർന്ന് മനസ്സിനെ ക്ലേശിപ്പിക്കുകയും ചെയ്യും. കുഞ്ഞിന് പാൽ കൊടുക്കുന്ന അമ്മ കേവലം ശരീരത്തിനാവശ്യമായ ഭക്ഷണം മാത്രമല്ല നൽകുന്നത്, മാനസികാരോഗ്യത്തിനാവശ്യമായ സ്നേഹവും കരുതലും കൂടെയാണ്. വിരുന്നു സൽക്കാരങ്ങളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ സമത്വവും സാഹോദര്യവുമാണ് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. ശരീരത്തിന് ലഭിക്കുന്ന പ്രോട്ടീൻ, വിറ്റാമിനുകൾ മുതലായവയ്ക്ക് മാനസികാരോഗ്യവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മനഃശാന്തി നിലനിർത്താൻ ഭക്ഷണം ക്രമീകൃതമായും സമീകൃതമായും കഴിക്കേണ്ടതുണ്ട്. തലച്ചോറിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും പ്രവർത്തനക്ഷമതയ്ക്കും അത് അത്യാവശ്യമാണ്. പ്രോട്ടീൻ ഏത് പ്രായത്തിലും ആവശ്യമാണ്. 5 വയസ്സുവരെയുള്ള പ്രായത്തിൽ പ്രോട്ടീൻ ആവശ്യമായ അളവിൽ ഭക്ഷണത്തിലൂടെ ലഭിച്ചില്ല എങ്കിൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെ വികാസത്തെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് നഴ്സറി തലത്തിലുള്ള സർക്കാരിന്റെ പോഷകാഹാര പദ്ധതികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ മനഃശാന്തി നിലനിർത്താൻ വിറ്റാമിൻ B അത്യാവശ്യമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ജീവകങ്ങൾ വിഷാദം, ദേഷ്യം, പ്രതികാര ചിന്ത ഇവയിൽ നിന്ന് മനസ്സിനെ അകറ്റി നിർത്തുന്നു. ഇത് സമ്മർദ്ദങ്ങളെയും നിഷേധാത്മക ചിന്തകളെയും ഒഴിവാക്കാൻ മനസ്സിനെ ശാക്തീകരിക്കുന്നു. ടി വി കണ്ടുകൊണ്ടോ മൊബൈൽ കളിച്ചുകൊണ്ടോ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഭക്ഷണം കഴിച്ചു എന്നത് മറന്നുപോകുന്നതുകൊണ്ട് വീണ്ടും കഴിക്കണമെന്ന പ്രേരണയുണ്ടാകും. ഇത് അമിത ഭക്ഷണശീലങ്ങളിൽ കൊണ്ടെത്തിക്കും. എന്താണ് കഴിച്ചത് എന്നോർക്കാത്തതുകൊണ്ട് അതേ ആഹാരം വീണ്ടും വീണ്ടും കഴിക്കുവാൻ ഇടയുണ്ട്. എത്ര അളവിൽ കഴിച്ചു എന്നും വിശപ്പ് മാറിയോ എന്നും ചിന്തിക്കാത്തതുകൊണ്ട് അമിത ഭക്ഷണശീലത്തിന് അടിമയായിത്തീരാം. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പുലർത്തുന്നതും ഭക്ഷണ സമയത്ത് ശ്രദ്ധയോടുകൂടെ പ്രസാദാത്മകമായി ഭക്ഷിക്കുന്നതും മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രഭാത ഭക്ഷണത്തിന് ഇന്ന് ഇഡലിയാണ് എന്ന് പറയുമ്പോൾ, അയ്യേ ഇന്ന് ഇഡലിയാണോ, ദോശ മതിയായിരുന്നു എന്ന് പറയും. നാളെ ദോശ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി മതിയായിരുന്നു എന്ന് പറയും. ഇത് ഭക്ഷണത്തിന്റെ ആസ്വാദ്യത തന്നെ സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് സ്വന്തം മനഃശാന്തി മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും വിളമ്പുന്നവരുടെയും മനഃശാന്തി കൂടി നഷ്ടപ്പെടുത്തും. ഇത് സ്വന്തം മനഃശാന്തി മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും വിളമ്പുന്നവരുടെയും മനഃശാന്തി കൂടി നഷ്ടപ്പെടുത്തും.
2: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

നീല ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. അഞ്ചു രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായം നരേന്ദ്രമോദിയുടെ സന്ദർശനം സൃഷ്ടിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റോമിൽ നരേന്ദ്രമോദിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. പ്രസിഡന്റ് സെർജിയോ മാറ്റർലേയെയും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെയും കണ്ട് ഇന്ത്യ ഇറ്റലി സഹകരണം വർദ്ധിപ്പിക്കുന്ന കാര്യം ചർച്ച ചെയ്യുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്യൻ സാമ്പത്തിക ഇടനാഴി സംബന്ധിച്ച ചർച്ചയിൽ ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനം സന്ദർശിക്കുമെന്നും ആഗോള ഭക്ഷ്യസുരക്ഷയ്ക്കും ബഹുരാഷ്ട്രവാദത്തിനും നിലകൊള്ളുന്നതിന് ഇന്ത്യയുടെ പ്രതിബദ്ധത സന്ദർശനം ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്നലെ രാവിലെ ഓസ്ലോയിൽ 3 ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് പോയത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള കോർപ്പറേറ്റ് നിയമ ഭേദഗതി ബിൽ 2026 സംബന്ധിച്ച സംയുക്ത സമിതി രൂപീകരിച്ചു. സുധീർ ഗുപ്ത MPയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ. ലോക്സഭയിൽ നിന്ന് 21 അംഗങ്ങളും രാജ്യസഭയിലെ 9 അംഗങ്ങളുമാണ് സമിതിയിൽ ഉൾപ്പെടുന്നത്. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ച ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ന് രാവിലെ 9:30 ലോക്ഭവനിൽ വെച്ച് ജി സുധാകരൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ മുൻപാകെ പ്രോടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റുള്ള അംഗങ്ങൾ വ്യാഴാഴ്ച നിയമസഭയിൽ പ്രോടേം സ്പീക്കറുടെ മുൻപാകെയായിരിക്കും സത്യപ്രതിജ്ഞ എടുക്കുക. ഇതിനുശേഷം വെള്ളിയാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ മാസം 29 ആയിരിക്കും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം.
0: സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഈ മാസം 25 വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. മെയ് മാസത്തെ പെൻഷൻ വിതരണത്തിന് 1,070 കോടി രൂപ അനുവദിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹ

0: വിശ്വാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള സംസ്ഥാന ഗവർണർ രാജേന്ദർ വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 939 പേർ 6 ദിവസത്തെ ക്യാമ്പിൽ പങ്കെടുക്കും. 25 തിങ്കളാഴ്ച വർണ്ണശബളമായ പരേഡോടുകൂടി ക്യാമ്പ് സമാപിക്കും. LDFന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനാണ് ശ്രമിച്ചതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കണ്ണൂർ ശ്രീകണ്ഠപുരം നെടിയങ്ങയിൽ CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധിയെഴുതിയതെന്നും അത് പൂർണ്ണമായും അംഗീകരിക്കുന്നുവെന്നും പരാജയം CPIMന്റെയോ LDFന്റെയോ അവസാനമാണെന്ന് ആരും കരുതേണ്ടതും പിണറായി വിജയൻ പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ നാളെ രാവിലെ തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ പ്രഭാഷണവും നടത്തുമെന്ന് KPCC അറിയിച്ചു. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന അനുസ്മരണ സമ്മേളനത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല, പാർട്ടി ഭാരവാഹികൾ, മുതിർന്ന നേതാക്കൾ, MLA തുടങ്ങിയവർ പങ്കെടുക്കും. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് വിവിധ തസ്തികകളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് 66 വിഭാഗങ്ങളെ OBC പട്ടികയിൽ ഉൾപ്പെടുത്തി പശ്ചിമബംഗാൾ ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കൂടാതെ OBC A 10% സംവരണവും OBC B നൽകിയിരുന്ന 7% സംവരണവും റദ്ദാക്കി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാർ ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയത്തിൽ ഇന്നു മുതൽ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. സന്ദർശകർക്ക് മഹാത്മാഗാന്ധിയുടെ 3D അവതാറുമായി സംവദിക്കാൻ സാധിക്കും. ആശയവിനിമയത്തിനും സന്ദർശക സംതൃപ്തിക്കും വേണ്ടി മ്യൂസിയം നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഗ്രഹാലയ അധികൃതർ അറിയിച്ചു. നേരത്തെ സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും AI പവേഡ് ഹോളോബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് ജയിച്ച പുതുച്ചേരി മുഖ്യമന്ത്രി N രംഗസ്വാമി മംഗലം മണ്ഡലം നിലനിർത്തി. തട്ടഞ്ചവാടി നിയമസഭാ മണ്ഡലത്തിലെ MLA സ്ഥാനം രാജിവെച്ചു. ഇതോടെ ഈ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. മണ്ഡലം ഒഴിഞ്ഞുകിടക്കുന്ന വിജ്ഞാപനം പുതുച്ചേരി ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവ് തൂക്കത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. മെട്രോളജി നയരൂപീകരണത്തിൽ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. IPL ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. ജയ്പൂരിൽ ലക്നൌ ഉയർത്തിയ 221 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 5 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുഹമ്മദൻസ് SCയെ പരാജയപ്പെടുത്തി. ഗോഹട്ടിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു നോർത്ത് ഈസ്റ്റിന്റെ ജയം. കണ്ണൂർ ആറളം ഫാമിൽ ഗജംതി ഓപ്പറേഷൻ പദ്ധതിയുടെ ഭാഗമായി ആനകളെ തുരത്തുന്ന നടപടി പുനരാരംഭിച്ചു. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനാണ് ഓപ്പറേഷൻ ഗജമുക്തി ആരംഭിച്ചത്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: ആറളം ഫാമിലെ ബ്ലോക്ക് 1, 5 എന്നിവിടങ്ങളിൽ നിന്നും ഇന്നലെ 2 ടീമുകളായാണ് തുരത്തൽ നടപടി ആരംഭിച്ചത്. ആദ്യം 2 കൊമ്പനാനകളെ എക്കണ്ടി വഴിയും തുടർന്ന് ബ്ലോക്ക് 2 നിന്ന് 4 ആനകളെയും ബ്ലോക്ക് 4 വഴി ഹെലിപ്പാട് ഭാഗത്തേക്ക് കടത്തിവിട്ടു. ഹെലിപ്പാടിൽ നിന്ന് താളിപ്പാറ ഭാഗത്തേക്ക് തുരത്തവേ ആന തിരിഞ്ഞതിനെ തുടർന്ന് ഇന്നലത്തെ ഓപ്പറേഷൻ നിർത്തിവെച്ചു. ആറളം വൈൽഡ് ലൈഫിലെയും കൊട്ടിയൂർ, കണ്ണവം, തളിപ്പറമ്പ് എന്നീ റേഞ്ചുകളിലെയും സേനാംഗങ്ങളും ആറളം ഫാം സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെടെ 47 പേരാണ് ഓപ്പറേഷനിൽ പങ്കെടുത്തത്. ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. രാത്രിയിലും പെട്രോളിംഗ് ഏർപ്പെടുത്തി. ദൗത്യം ഇന്നും തുടരും.
0: കണ്ണൂർ കണ്ണവത്ത് നിയന്ത്രണം വിട്ട കാറിടിച്ച് കാൽനടയാത്രക്കാരായ 2 പേർ മരിച്ചു. കണ്ണവം കൂടലിലെ ബാബു, കൈച്ചേരിയിലെ ഇസ്മയിൽ എന്നിവരാണ് മരിച്ചത്. കണ്ണവം ടൌണിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. സത്യപ്രതിജ്ഞാ ചടങ്ങിനോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് വന്ദേമാതരം ആലപിച്ചതുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ BJP കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ഭാരതത്തിന്റെ ദേശീയ ഗീതമായ വന്ദേമാതരത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ നടത്തിയ പരാമർശം സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു പറഞ്ഞു. മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും അവതരിപ്പിച്ചതിനെ വിമർശിച്ച പി എ മുഹമ്മദ് റിയാസിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാനും വ്യക്തി അധിക്ഷേപം നടത്താനും ശ്രമിക്കുന്ന നീക്കത്തിൽ സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രതിഷേധിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചത് തെറ്റായ നടപടിയാണെന്നും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന ഗവൺമെന്റും കോൺഗ്രസ് നേതൃത്വവും തയ്യാറാകണമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. കോഴിക്കോട് പൂവാറം തോട് തമ്പുരാൻകൊല്ലി വനമേഖലയിൽ കാണാതായ യുവാവിനെ കണ്ടെത്തി. കൊടക്കാട്ടുപാറയിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിന് നാട്ടുകാർ പ്രഥമ ശുശ്രൂഷ നൽകി. അതിനുശേഷം പോലീസിനെ വിവരമറിയിച്ചു. പിന്നീട് ഇയാളെ തിരുവമ്പാടിയിൽ എത്തിച്ചു. യുവാവിനെ കണ്ടെത്താൻ പോലീസും വനംവകുപ്പും സംയുക്തമായി കാട്ടിൽ തിരച്ചിൽ നടത്തിയിരുന്നു. കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെ ഹീറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി കൂടരഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഹീറ്റ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഷിഭു ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. അഞ്ച് രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലെ റോമിലെത്തി. 16 നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ന് ലോക മെട്രോളജി ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസ് ലക്നോ സൂപ്പർ ജയൻസിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.

പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ

ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്ന് ഉഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴയൊഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് സാഹിത്യത്തിൽ തന്റേതായ ഒരു ഇടം സ്ഥാപിച്ച പ്രിയ കഥാകാരൻ ടി വി കൊച്ചുബാവയെ കുറിച്ച് കേൾക്കാം. തന്റെ ചെറിയ ജീവിതം കൊണ്ട് മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ എഴുത്തുകാരനാണ് ടി വി കൊച്ചുബാവ. സാധാരണ ജീവിതത്തിലെ ദുരന്തങ്ങളെയും നർമ്മങ്ങളെയും അദ്ദേഹം തന്റെ എഴുത്തിലൂടെ മനോഹരമായി അവതരിപ്പിച്ചു. ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അതിലൊരു പ്രതീക്ഷയുടെ വെളിച്ചം കാണിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ടി വി കൊച്ചുബാവയുടെ കഥകളുടെ പ്രധാന സവിശേഷത അനുഭവങ്ങളുടെ തീവ്രതയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും സമൂഹത്തിൽ നിന്നൊറ്റപ്പെട്ടവരാണ്. അവരുടെ ജീവിതം വളരെ സാധാരണമാണെങ്കിലും അവരുടെ ചിന്തകളും വികാരങ്ങളും വളരെ സങ്കീർണമാണ്. ഈ സങ്കീർണതയെ ലളിതമായ വാക്കുകളിലൂടെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് അദ്ദേഹത്തിന്റെ കഥകളെ വായനക്കാർക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചു. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പലപ്പോഴും സാധാരണക്കാരാണ്. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും, പക്ഷേ അവർക്കത് നേടാൻ കഴിയില്ല. ഈ നിസ്സഹായതയെ അദ്ദേഹം വളരെ ഹൃദയഭേദകമായി അവതരിപ്പിച്ചു. കൊടുങ്കാറ്റിൽപ്പെട്ടുഴറിയ മനുഷ്യൻ എന്നാണ് കൊച്ചുബാവയെ വിശേഷിപ്പിക്കേണ്ടത്. ഭ്രാന്തമായ ആവേശത്തോടെ എഴുത്തിനെ പുണരുമ്പോഴും സ്നേഹദ്വേഷങ്ങളുടെ കൊടുങ്കാറ്റിൽപ്പെട്ട് ഉഴറിയ വ്യക്തിത്വമായിരുന്നു കൊച്ചുബാവയുടേത്. കഥ പറയാനുള്ള കഴിവ് ജന്മസിദ്ധമായിരുന്നു ബാവയ്ക്ക്. കവിത കാണാതെ ചൊല്ലുന്ന അനേകം കവികളുണ്ട്. എന്നാൽ കഥ ആദ്യന്തം വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ കാണാതെ പറയാനുള്ള അപൂർവ വൈഭവം ഇതുപോലെ മറ്റാരിലും കാണാൻ കഴിഞ്ഞിട്ടില്ല. മനസ്സിലെഴുതി കടലാസിലേക്ക് പകർത്തുകയാണ് ചെയ്തിരുന്നത്. ഓരോ കഥയും ഹൃദയത്തോട് ചേർത്തുവെച്ചു. മറ്റുള്ളവർ പറയുന്ന ചെറിയ വിമർശനം പോലും മുറിപ്പെടുത്തി നല്ല വാക്കുകളിൽ നിലയറ്റ് സന്തോഷിച്ചു. വൈകാരികമായ ഈ വിക്ഷുബ്ധതകൾ കൊച്ചുബാവ എന്ന വ്യക്തിയെ കണക്കറ്റ് പീഡിപ്പിച്ചു. ഒടുങ്ങാത്ത ഉത്കണ്ഠകളുടെ താപം അയാളെ അകാലത്തിൽ മരണത്തിലേക്ക് നയിക്കുകയായിരുന്നു. വൃദ്ധസദനവും ഇറച്ചിയും കന്യകയും ബംഗ്ലാവും വിരുന്നുമേശകളിലേക്ക് നിലവിളിയോടെ പ്രച്ഛന്നവുമൊക്കെ മലയാളി ഭാവുകതയുടെ കാൽപ്പനിക മസൃണതയുടെ മേലുള്ള ഇരുമ്പ് മഴികൊണ്ടുള്ള കിളച്ചു മറിക്കലായിരുന്നു. ഇന്ത്യ ടുഡേയിലും മറ്റും വന്ന കഥകൾ അന്ന് വിസ്മയത്തോടെയാണ് വായനക്കാർ എതിരേറ്റത്. കഥകൾ കൊണ്ട് വായനക്കാരുടെ ഹൃത്തടം കവർന്ന ഏതൊരെഴുത്തുകാരനേക്കാളും ഒരുപടി അധികമാണ് ടി വി കൊച്ചുബാവയുടെ സ്ഥാനം. നോവൽ, കഥ, വിവർത്തനം, ലേഖനം തുടങ്ങി 23 പുസ്തകങ്ങളുടെ രചയിതാവാണ് ടി വി കൊച്ചുബാവ. വേറിട്ട രചനകൾ കൊണ്ടും വ്യതിരിക്തമായ ഭാഷ കൊണ്ടും അപൂർവം കഥാ എഴുത്തുകാർ മാത്രമേ കഥാസാഹിത്യത്തിൽ അമരന്മാരായി നിൽക്കുന്നുള്ളൂ. 1996 നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ടി വി കൊച്ചുബാവയ്ക്ക് ലഭിച്ചു. നാടകം, നോവലുകൾ, ചെറുകഥാസമാഹാരങ്ങൾ എന്നിവയുൾപ്പെടെ 23 പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ നോവലായ വൃദ്ധസദനം, എപ്പോഴേതുമോ എന്തോ, പ്രാർത്ഥനകളോടെ നിൽക്കുന്നു തുടങ്ങിയ ചെറുകഥാസമാഹാരങ്ങൾ, ചെക്കുതാൻ അറസ്റ്റിൽ എന്ന നാടകം എന്നിവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതികളിൽ ഉൾപ്പെടുന്നു. 1981 നാനാ ഫിലിം വീക്കിലി നടത്തിയ തിരക്കഥാ മത്സരത്തിൽ 1 നേടിയ ബലൂൺ എന്ന തിരക്കഥയും അദ്ദേഹം എഴുതി. അടുത്ത വർഷം അതേ പേരിൽ തന്നെ അതൊരു സിനിമയായി രൂപാന്തരപ്പെട്ടു. അദ്ദേഹത്തിന്റെ ചെറുകഥാസമാഹാരമായ ജലമാലിക പോണ്ടിച്ചേരി സർവകലാശാലയിലെ BA മലയാളം കോഴ്സിനുള്ള ഒരു നിർദ്ദിഷ്ട പാഠപുസ്തകമാണ്. 1989 കൊച്ചുബാവയ്ക്ക് സൂചിക്കുഴയിൽ ഒരു യാക്കോബ് എന്ന സമാഹാരത്തിന് അങ്കണം അവാർഡ് ലഭിച്ചു. അടുത്ത വർഷം ആ പുസ്തകത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സാഹിത്യ അവാർഡും ലഭിക്കുകയുണ്ടായി. 1995 അദ്ദേഹത്തിന് ഒരു അവാർഡ് കൂടി ലഭിച്ചു, വൃദ്ധസദനം എന്ന നോവലിന് ചെറുകാട് അവാർഡ്. 1996 കേരള സാഹിത്യ അക്കാദമി വാർഷിക നോവലിനുള്ള അവാർഡിനും ഈ പുസ്തകം അർഹമായി. 1997 അദ്ദേഹത്തിന് 2 അവാർഡുകൾ കൂടി ലഭിച്ചു, ഉപജന്മം എന്ന നോവലിന് തോപ്പൽ രവി അവാർഡും ജലമാലിക എന്ന സമാഹാരത്തിന് VP ശിവകുമാർ കേളി അവാർഡും. ടി വി കൊച്ചുബാവ സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം മലയാള സാഹിത്യത്തിലെ മികവ് പരിഗണിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു അവാർഡാണ്. അക്ബർ കക്കട്ടിൽ, സന്ദീപ് പാമ്പള്ളി, K രേഖ എന്നിവർ അവാർഡ് ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു. കൊച്ചുബാവയുടെ സുഹൃത്തായ ബാലചന്ദ്രൻ വടക്കേടത്ത് 2014 പ്രസിദ്ധീകരിച്ച ജന്മാരാധം എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രവും അദ്ദേഹത്തിന്റെ കൃതികളെക്കുറിച്ചുള്ള വിമർശനാത്മക പഠനവും ഉൾപ്പെടുന്നു. വടക്കേടത്ത് കൊച്ചുബാവയെപ്പറ്റി കൊച്ചുബാവ കഥയും കാലവും എന്ന പേരിൽ മറ്റൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം സാജൻ, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിനു മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടിമരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിലെന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞു ചേരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം. ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24-ന്. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 ജയം. വാർത്തകൾ വിശദമായി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ല നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോളതലത്തിൽ പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നേരിടാൻ പ്രയത്നിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഓസ്ലോയിൽ നടന്ന 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.
1: वैश्विक तनाव और संघर्ष के इस दौर में भारत और नॉर्डिक देश साथ मिलकर एक रूल्स बेस्ड ग्लोबल ऑर्डर को बल देते रहेंगे और यूक्रेन हो या वेस्ट एशिया हम संघर्ष की शीघ्र समाप्ति और शांति के प्रयासों का समर्थन करते रहेंगे. हम इस बात पर सहमत हैं कि मल्टीलेटरल इंस्टीट्यूशंस का रिफॉर्म आवश्यक भी है और अर्जेंट भी है और टेररिज्म पर भी हमारा क्लियर और यूनाइटेड स्टैंड है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നോർവേ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലാൻഡ്, സ്വീഡൻ പ്രധാനമന്ത്രിമാരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇന്നലെ ഇറ്റലിയിലെ റോമിലെത്തി. ഇറ്റലിയുടെ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റിലറയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. 2025-2029 സംയുക്ത തന്ത്രപര പ്രവർത്തന പദ്ധതി അവലോകനം ചെയ്യുന്ന പ്രധാനമന്ത്രി ഐക്യരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആസ്ഥാനവും സന്ദർശിക്കും. ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേ. യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് കിങ്ഡം, അമേരിക്ക എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന റെയിൽ സംവിധാനങ്ങളെ പിന്നിലാക്കിയാണ് ഇന്ത്യയുടെ ഈ നേട്ടം. ഈ വർഷം മാർച്ച് വരെ 69,873 റൂട്ട് കിലോമീറ്ററിലധികം ബ്രോഡ്ഗേജ് റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ ആധുനികവൽക്കരണത്തിൽ ഈ നാഴികക്കല്ല് കൈവരിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പരീക്ഷാ നടത്തിപ്പിൽ പൂർണ്ണമായ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കണമെന്നും മുൻപ് നടന്ന പരീക്ഷാ പ്രക്രിയയിൽ കണ്ടെത്തിയ എല്ലാ പോരായ്മകളും പൂർണ്ണമായും പരിഹരിച്ചുകൊണ്ടായിരിക്കണം പുനഃപരീക്ഷ നടത്തേണ്ടതെന്നും ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ ക്രമീകരണങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരുമായും പോലീസ് സൂപ്രണ്ടുമാരുമായും അടിയന്തര ഏകോപന ചർച്ചകൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. പശ്ചിമബംഗാളിൽ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24-ന് വോട്ടെണ്ണൽ. April 29 ഫാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. 4 സന്ദർശനത്തിനായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23 ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജ്ജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച ചെയ്യും. ഓസ്ട്രേലിയ, ജപ്പാൻ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗിലും റൂബിയോ പങ്കെടുക്കും. രാജ്യത്തെ ബിസിനസ് അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനും ഇന്ത്യയെ വികസിത രാജ്യമാക്കാനും സർക്കാരും വ്യവസായ മേഖലയും തമ്മിൽ ശക്തമായ സഹകരണം അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ ബിസിനസ് റിഫോം സമ്മിറ്റ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ പ്രതിസന്ധികളെ രാജ്യത്തെ ബിസിനസ് പ്രക്രിയകൾ വേഗത്തിലാക്കാനും വിതരണ ശൃംഖലകൾ മെച്ചപ്പെടുത്താനുമുള്ള അവസരമായി കണക്കാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3-ാമത്തെ AI പവേർഡ് ഇന്ററാക്ടീവ് ഹോളോ ബോക്സ് ആണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൾ കലാമിന്റെയും എഐ പവേഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. മനുഷ്യജീവനും പൊതുജന സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന അത്യന്തം അപകടകാരികളായ തെരുവുനായ്ക്ക് ദയാവധം അനുവദിക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി. രാജ്യത്തുടനീളം വർദ്ധിച്ചുവരുന്ന തെരുവുനായ്ക്കളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനായാണ് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രദേശങ്ങളിൽ നഗരസഭകൾക്ക് ദയാവധം നടപ്പാക്കാമെന്ന് കോടതി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി അമ്പലപ്പുഴയിൽ നിന്നുള്ള എംഎൽഎ ജി സുധാകരൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 9:30 ഗവർണർക്ക് മുൻപാകെയാണ് സത്യപ്രതിജ്ഞ. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. അതേസമയം മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ എത്രയും വേഗം സമവായമുണ്ടാക്കി വിജ്ഞാപനം പുറത്തിറക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക്.
3: പുതിയ സ്പീക്കറുടെ തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടക്കും. ഈ മാസം 29-ന് ഗവർണറുടെ നയപ്രഖ്യാപനം. അതേസമയം മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പൊതുഭരണ വകുപ്പ് പുറത്തിറക്കി. മുഖ്യമന്ത്രി വി ഡി സതീശന് ക്ലിഫ് ഹൌസും മന്ത്രിമാർക്കായി 20 ഔദ്യോഗിക വസതികളുമാണ് അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുന്നതിന് പ്രത്യേക സമിതി സംസ്ഥാന സർക്കാർ രൂപീകരിച്ചു. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കെ എ ചന്ദ്രശേഖരൻ അധ്യക്ഷനാകുന്ന സമിതിയിൽ ധനം വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലാണ് കൺവീനർ. സാമ്പത്തിക വിദഗ്ധൻ നാരായണ, CDS ഡയറക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിഷ്ണു ദാർലേക്കർ ഉദ്ഘാടനം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് ജയം. ഇന്നലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ 7 ലക്നൌ പരാജയപ്പെട്ടത്. 221 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാൻ റോയൽസ് 7 ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പശ്ചിമബംഗാൾ സർക്കാരിന്റെ കീഴിലുള്ള സർവീസുകളിലും തസ്തികകളിലും സംവരണത്തിനായി 66 OBC വിഭാഗങ്ങളുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. നേരത്തെയുണ്ടായിരുന്ന OBC എയ്ക്കുള്ള 10% സംവരണവും OBC ബിക്കുള്ള 7% സംവരണവും റദ്ദാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 16(4) പ്രകാരം സംസ്ഥാന പട്ടികയിൽ 2010 മുമ്പ് ഉൾപ്പെടുത്തിയിരുന്ന OBC പട്ടിക അതേപടി നിലനിൽക്കും. DGCA ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പരിശോധിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദ്ദേശിച്ചു. February 2 എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനം അവസാന സർവീസ് നടത്തിയത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റി 3 സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തി. PP ചൌധരി അധ്യക്ഷനായ സമിതി ചീഫ് സെക്രട്ടറി, DGP, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായി ഇന്ന് ഗാന്ധിനഗറിൽ കൂടിക്കാഴ്ച നടത്തും. ഇതുവരെ നടത്തിയ ചർച്ചകളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ അനുകൂലിക്കുന്ന നിലപാടാണ് എല്ലാവരും കൈക്കൊണ്ടതെന്ന് ശ്രീ PP ചൌധരി അറിയിച്ചു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിലൂടെ മാത്രം 7 രൂപ ലാഭിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് ലോക മെട്രോളജി ദിനം. ദൈനംദിന ജീവിതത്തിൽ അളവെടുപ്പ് ശാസ്ത്രത്തിന്റെ പങ്കിനെ എടുത്തുകാണിക്കുന്നതിനാണ് ദിനാചരണം. 1875 പാരീസിൽ വച്ച് മീറ്റർ കൺവെൻഷൻ ഒപ്പുവച്ചതിന്റെ വാർഷികത്തെ അനുസ്മരിക്കാനാണ് ലോക മെട്രോളജി ദിനം ആചരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാ നയമാണ് ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കും ഉള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തി. രാജ്യത്തെ ബ്രോഡ്ഗേജ് ശൃംഖലയുടെ 99.6% വൈദ്യുതീകരണം പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേക്ക് ചരിത്ര നേട്ടം. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടം സ്പീക്കറായി ജി സുധാകരൻ ഇന്ന് ഗവർണർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്യും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ. വോട്ടെണ്ണൽ ഈ മാസം 24. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 4 ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, നാളത്തെ ലോകത്തിനായി ഇന്ന് പ്രവർത്തിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ഒരു രാജ്യത്തിന്റെയോ ഒരു സമൂഹത്തിന്റെയോ മാത്രം കാര്യമല്ല, മറിച്ച് ഭൂമിയിലെ ഓരോ മനുഷ്യന്റെയും ഓരോ ജീവജാലത്തിന്റെയും ഭാവിയെ നിർണയിക്കുന്ന ഒരു ആഗോള പദ്ധതിയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. 2015 ഐക്യരാഷ്ട്രസഭ ലോകത്തിന് മുന്നിൽ വച്ച ഈ 17 ലക്ഷ്യങ്ങൾ ദാരിദ്ര്യം അവസാനിപ്പിക്കാനും ഭൂമിയെ സംരക്ഷിക്കാനും എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാക്കാനും ലക്ഷ്യമിടുന്നു. 2030 ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമ്മൾ ഓരോരുത്തരും എങ്ങനെ പങ്കുചേരണമെന്നും എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇങ്ങനെയൊരു ലക്ഷ്യരേഖ വരച്ചത് എന്നും മനസ്സിലാക്കിയിരിക്കണം. സുസ്ഥിര വികസനം എന്നാൽ നാളത്തെ തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധ്യതകൾ കുറയ്ക്കാതെ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ്. അതായത് പ്രകൃതി വിഭവങ്ങൾ ധൂർത്തടിക്കാതെ വിവേകത്തോടെ ഉപയോഗിച്ച് പുരോഗതി നേടുക. 2000 ഐക്യരാഷ്ട്രസഭ മുന്നോട്ടുവച്ച മില്ലനിയം ഡെവലപ്മെന്റ് ഗോളുകൾ പ്രധാനമായും ദാരിദ്ര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ 8 ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ മില്ലനിയം ഡെവലപ്മെന്റ് ഗോളുകൾ പരിസ്ഥിതിപരമായ പ്രശ്നങ്ങളെയും വികസിത രാജ്യങ്ങളുടെ ഉത്തരവാദിത്വത്തെയും വേണ്ടത്ര പരിഗണിച്ചില്ല. ഈ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് 17 ലക്ഷ്യങ്ങളുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2015 നിലവിൽ വന്നത്. ഇത് മില്ലനിയം ഡെവലപ്മെന്റ് ഗോളുകളേക്കാൾ സമഗ്രമാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വികസ്വര രാജ്യങ്ങൾക്കും വികസിത രാജ്യങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. എല്ലാവരും ഇതിൽ പങ്കുചേരണം.

17 ലക്ഷ്യങ്ങളെ ഓർമ്മിക്കാൻ എളുപ്പത്തിനായി ഐക്യരാഷ്ട്രസഭ 5 പ്രധാന വിഭാഗങ്ങളായി, അതായത് 5 പികളായി തിരിച്ചിരിക്കുന്നു. പീപ്പിൾ അഥവാ ആളുകൾ എന്നാണ് ഒന്നാമത്തെ പി. ഈ ലക്ഷ്യങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെയും ക്ഷേമത്തെയും കേന്ദ്രീകരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യം അവസാനിപ്പിക്കുക, വിശപ്പില്ലാത്തൊരു ലോകം, മെച്ചപ്പെട്ട പോഷകാഹാരം ഉറപ്പാക്കൽ, എല്ലാവർക്കും എല്ലാ പ്രായത്തിലും ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കൽ, എല്ലാവർക്കും സൗജന്യവും തുല്യവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കൽ, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പൂർണമായ തുല്യത ഉറപ്പാക്കൽ എന്നിവയാണ് ആദ്യത്തെ പിയിൽ വരുന്നത്. രണ്ടാമത്തെ പി എന്നത് പ്ലാനറ്റ് അഥവാ ഗ്രഹമാണ്. ഭൂമിയെ സംരക്ഷിക്കുന്നതിലും കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കുന്നതിനും വേണ്ടിയുള്ള ലക്ഷ്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഉത്തരവാദിത്വമുള്ള ഉപഭോഗവും, അതായത് പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗം ഉറപ്പാക്കൽ, കാലാവസ്ഥ പ്രവർത്തനം, അതായത് കാലാവസ്ഥാ മാറ്റത്തിന്റെയും അതിന്റെ ആഘാതങ്ങളുടെയും നേരെ അടിയന്തര നടപടി

സാങ്കേതിക മുന്നേറ്റം പ്രോത്സാഹിപ്പിക്കുക, രാജ്യങ്ങൾ തമ്മിലുള്ള അസമത്വം കുറയ്ക്കുക, നഗരങ്ങളെയും വാസസ്ഥലങ്ങളെയും സുരക്ഷിതവും സുസ്ഥിരവുമാക്കുക. ശേഷിക്കുന്ന രണ്ട് പികൾ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആവശ്യമായ അടിത്തറയാണ്. പീസ് അഥവാ സമാധാനം. എല്ലാവർക്കും നീതി ഉറപ്പാക്കുകയും കാര്യക്ഷമതയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക. പാർട്ട്ണർഷിപ്പ് അഥവാ പങ്കാളിത്തം. ഈ 17 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.

ഈ ആഗോള ലക്ഷ്യങ്ങൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നത് പ്രധാനമാണ്. നീതി ആയോഗാണ് ഇന്ത്യയിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്

ഗോൾസിന്റെ പുരോഗതി വിലയിരുത്തുന്നത്. ശുചിത്വ ഭാരതം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, എല്ലാവർക്കും വിദ്യാഭ്യാസം തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ ഇന്ത്യ വലിയ പുരോഗതി നേടിയിട്ടുണ്ട്. മാനവ വികസന സൂചികയിൽ മുൻപന്തിയിലുള്ള കേരളം സാമൂഹിക ലക്ഷ്യങ്ങളായ ആരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം എന്നിവയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്നിരുന്നാലും കാലാവസ്ഥാ മാറ്റം, ഉത്തരവാദിത്വമുള്ള ഉപഭോഗം തുടങ്ങിയ പരിസ്ഥിതി ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 കൈവരിക്കാൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ 17 ലക്ഷ്യങ്ങൾ വെറും കണക്കുകളല്ല, മറിച്ച് നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ്. ഈ ലക്ഷ്യങ്ങൾ വിജയിപ്പിക്കാൻ സർക്കാരുകളോടൊപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഒരു തരി അന്നം പോലും പാഴാക്കാതിരിക്കുക, വൈദ്യുതി ലാഭിക്കുക, മാലിന്യം കുറയ്ക്കുക, ജലത്തെ സംരക്ഷിക്കുക തുടങ്ങി ചെറിയ മാറ്റങ്ങൾ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്നു നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക് വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏതു പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.

വയസ്സല്ല വാർദ്ധക്യത്തിന്റെ അളവുകോൽ എന്ന വിഷയമാണ് ഇന്ന് തളരിലേയിൽ. സാധാരണയായി ഒരാളുടെ പ്രായം വെച്ചാണ് നമ്മൾ അയാളുടെ വാർദ്ധക്യം അളക്കുന്നത്. എന്നാൽ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടതുണ്ട്. ശരീരത്തിന് വയസ്സാകുമ്പോൾ മനസ്സിന് യുവത്വം നിലനിർത്താൻ സാധിച്ചാൽ വാർദ്ധക്യം എന്നത് ഒരു ഭംഗിയുള്ള അവസ്ഥയായി മാറും. വാർദ്ധക്യം ഒരു മാനസികാവസ്ഥയാണെന്ന് പറയാം. ചില ആളുകൾ ചെറുപ്പത്തിൽ തന്നെ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അവരുടെ മനസ്സിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ആഗ്രഹമോ ലോകത്തെക്കുറിച്ച് അറിയുവാനുള്ള കൗതുകമോ ഉണ്ടാകില്ല. അവർ ജീവിതത്തിൽ നിന്ന് സ്വയം പിന്മാറുന്നു. എന്നാൽ ചിലർക്ക് 70 വയസ്സ് കഴിഞ്ഞാലും 17 വയസ്സുള്ള കുട്ടിയുടെ ആവേശവും കൗതുകവും ഉണ്ടാകും. അവർ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും തയ്യാറാകുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രായം വെച്ച് നമ്മൾ വാർദ്ധക്യത്തെ അളക്കരുത്. നമ്മുടെ മനസ്സിന്റെ യുവത്വം വെച്ചാണ് നമ്മൾ നമ്മുടെ വാർദ്ധക്യത്തെ അളക്കേണ്ടത്. യുവത്വം നിലനിർത്തുവാനുള്ള വഴികൾ കൂടി പറയുകയാണ്. വയസ്സായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് യുവത്വം നിലനിർത്താൻ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. പുതിയൊരു ഭാഷ പഠിക്കുക, കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ പഠിക്കുക, പുതിയ ഹോബികൾ കണ്ടെത്തുക. ഇത് നമ്മുടെ മനസ്സിനെ സജീവമായി നിലനിർത്താൻ സഹായിക്കുന്നു. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് നമ്മുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുന്നു. സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക, അവരുമായി സംസാരിക്കുക, ഇത് നമ്മളെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷിക്കുന്നു. ദിവസവും വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. ഓരോ ചെറിയ കാര്യങ്ങളിലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ സമൂഹത്തിൽ ഇതിനൊരുപാട് ഉദാഹരണങ്ങളുണ്ട്. 80 വയസ്സിൽ മാരത്തോൺ ഓടുന്ന ആളുകൾ, 90 വയസ്സിൽ പുസ്തകം എഴുതുന്നവർ, 70 വയസ്സിൽ വിദേശ യാത്രകൾ ചെയ്യുന്നവർ, ഇവരെയെല്ലാം നമുക്ക് പ്രചോദനമായി കാണാം. ഇവരെല്ലാം വാർദ്ധക്യത്തെ അതിജീവിച്ചവരല്ല, മറിച്ച് വാർദ്ധക്യത്തെ ആഘോഷിച്ചവരാണ്. വാർദ്ധക്യം എന്നത് ജീവിതത്തിന്റെ ഒരു അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ സ്വപ്നങ്ങളെ പിന്തുടരാനുമുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രായം എത്രയായാലും നിങ്ങളുടെ മനസ്സിന് യുവത്വം നിലനിർത്താൻ ശ്രമിക്കുക. വയസ്സല്ല, നമ്മുടെ മനസ്സിന്റെ യുവത്വമാണ് നമ്മുടെ വാർദ്ധക്യത്തിന്റെ അളവുകോൽ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടം വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല. നമ്മളാരും ഒരിക്കലും വിചാരിച്ചതല്ല. ഈ ഗ്രാമത്തിലെ നമ്മുടെ ഈ കൊച്ചു വിദ്യാലയത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ഈ മഹാനടൻ വന്നെത്തുമെന്നും. ഇപ്പോഴെന്റെയും നിങ്ങളുടെയും മനസ്സുകളിൽ ശ്രീ അശോകരാജ് അവതരിപ്പിച്ച നൂറുകണക്കിന് ജീവുസുറ്റ കഥാപാത്രങ്ങൾ ഒരു തിരശീലയിലെന്ന പോലെ കടന്നുപോവുകയാണ്. ആ നടപ്പിന്റെ ഭംഗി, സംസാര ശൈലി, കണ്ണുകളിലെ അഗ്നി, എന്തിന് അർത്ഥവത്തായ ചില മൂളലുകൾ പോലും നമ്മെ ഭ്രമിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം എഴുത്തുകാരന്റെയും സംവിധായകന്റെയും സൃഷ്ടികളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ കരുതാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വിനയപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും അദ്ദേഹം വാരിക്കൂട്ടിയ പുരസ്കാരങ്ങൾ തന്നെ അതിന് തെളിവാണ്. നമ്മുടെയെല്ലാം പ്രിയങ്കരനായ, ഓരോ മലയാളിയുടെയും അഭിമാന താരമായ, കേരളീയ പൗരുഷത്തിന്റെ പ്രതിരൂപമായ താരരാജാവായ ശ്രീമാൻ അശോകരാജിനെ നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്.

വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നാൾ ഈ സ്കൂളിൽ വരുമെന്നോ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമെന്നോ ഞാനും വിചാരിച്ചതല്ല. എല്ലാ നിമിത്തങ്ങളാണ്. ഇന്നോളമുള്ള എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതൊന്നും ഞാൻ മുൻകൂട്ടി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അതുകൊണ്ടാണ് നിമിത്തങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നത്. ആരെങ്കിലും വന്ന് ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇന്നിവിടെ എത്തിപ്പെടുക എന്നുള്ളത് ഒരു നിയോഗമാണ്. ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും ആപ്പിൾ താഴോട്ട് തന്നെ വീഴും എന്ന് പറയുന്നു. സുരക്ഷാ പ്രശ്നമുള്ളത് കൊണ്ടാണ് നാട്ടുകാർക്ക് ഷൂട്ടിംഗ് കാണാൻ സാധിക്കാതെ വന്നത്. ഇപ്പോ ഞാൻ തന്നെ ഇടപെട്ട് കമാൻഡോസിനെയൊക്കെ ഒഴിവാക്കി. ഗുജറാത്ത് എന്ന സിനിമയിൽ അഭിനയിച്ചതിന്റെ പേരിൽ ചില ആളുകൾ എന്റെ വീട് ആക്രമിച്ചു. ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് ഒരാൾ കൊലപാതകിയോ കവർച്ചക്കാരനോ സന്യാസിയോ മതമൗലികവാദിയോ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കലാസൃഷ്ടികൾക്ക് സമൂഹത്തിൽ അത്രയധികം സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയിൽ കുഞ്ഞു മരിച്ചപ്പോ പൂങ്കുലമുള്ളിയതിന്റെ പേരിൽ കുഞ്ഞിനെ ശാസിച്ചതോർത്ത് തേങ്ങിയ അമ്മയുടെ വേദന മലയാളികളുടെ ഹൃദയത്തെ ആഴത്തിൽ അസ്വസ്ഥമാക്കുകയുണ്ടായിരുന്നു. എന്നാൽ ആ കാവ്യം വായിച്ച് അസ്വസ്ഥരായവർ പിന്നീട് കുഞ്ഞുങ്ങളെ തല്ലാതിരുന്നിട്ടില്ല. പൂങ്കുലമുള്ളിയ കുഞ്ഞുങ്ങൾ പിന്നെയും ധാരാളമായി തല്ലിമേടിച്ചിട്ടുണ്ട്. മുന്നിലിരിക്കുന്ന ഈ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഈ പ്രായത്തിലുള്ള സൗഹൃദങ്ങളായിരിക്കും ഏറ്റവും വിലപ്പെട്ടതായി പിൽക്കാലത്ത് അനുഭവപ്പെടുക. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരികയാണ്. നിങ്ങൾക്കിപ്പോൾ നല്ല ഉടുപ്പുകളുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, പല നിറത്തിലുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ പുസ്തകങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതിരുന്ന അശോകരാജിനെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയും. അന്നവൻ വെറും അശോകനായിരുന്നു, നിർധനായ രാജന്റെ മകനായിരുന്നു. മഴയത്ത് നനയാതിരിക്കാൻ കുടയില്ലാത്തതുകൊണ്ട് വാഴയില വെട്ടി അതും ചൂടിക്കൊണ്ട് സ്കൂളിൽ പോയിരുന്ന അശോകൻ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവും. കാതിൽ ചുവന്ന കല്ല് വെച്ച കടുക്കനിട്ട ഒരു കൊച്ചുകൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട ബാലൻ. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എന്റെ ബാലൻ. അവന്റെ അച്ഛൻ കാണാതെ മോഷ്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമാ ടാക്കീസിലെ ബെഞ്ചിലിരുന്ന് ഞങ്ങൾ സിനിമകൾ കണ്ടു, കടലമിഠായി വാങ്ങിത്തന്നു. സ്വന്തം ജീവിതത്തെക്കാൾ ഞാൻ നന്നാവണമെന്നും വളർന്ന് വലിയ ഉയരങ്ങളിലെത്തണമെന്നും അവൻ ആഗ്രഹിച്ചു. അവന്റെ അച്ഛൻ ഊണ് കഴിക്കാൻ പോകുന്ന തക്കം നോക്കി അവൻ എനിക്ക് മുടി വെട്ടിത്തരും. എനിക്ക് വായിക്കാൻ പുസ്തകങ്ങൾ തരും. എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് അവനായി. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതവനായിരുന്നു. ഒടുവിൽ സിനിമ പഠിക്കാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ കാതിലെ കടുക്കനിട്ട കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. നിലകണ്ണുകളോടെ ഞാൻ ചോദിച്ചു, വലായി കടങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വീട്ടു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട, നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും. നിനക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ അപ്പോൾ മാത്രം എന്നെ ഓർത്താൽ മതിയോ?

ഒരു പ്രണയത്തിലകപ്പെട്ട് നാടുവിട്ടുപോയ ബാലനെ ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുന്നു. ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും അശോക എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർക്കുന്നു. അവൻ്റെ അശോകന് മെച്ചപ്പെട്ട ഒരു ജീവിതം ഉണ്ടായപ്പോൾ ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ ഒരു തേങ്ങനോടെ അല്ലാതെ എൻ്റെ പാലിനെനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശ ചിന്തകൾക്ക് കഴിയും. ഇന്നത്തെ പ്രകാശ ചിന്തയിൽ കേൾക്കാം മാറ്റത്തിന്റെ കാറ്റ്. പ്രഭാതത്തിൽ നമ്മുടെ ജനലിലൂടെ കടന്നുവരുന്ന കാറ്റുപോലെയാണ് മാറ്റം. ചിലപ്പോൾ അത് തണുത്ത കാറ്റായി വന്ന് നമ്മളെ ഉണർത്തുന്നു. മറ്റു ചിലപ്പോൾ അതൊരു കൊടുങ്കാറ്റായി വന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാം തകർത്തെറിയുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, മാറ്റമെന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അത് നമ്മുടെ അനുവാദത്തിനായി കാത്തു നിൽക്കില്ല. നമ്മൾ പലപ്പോഴും മാറ്റങ്ങളെ ഭയപ്പെടുന്നു. നമ്മുടെ സുരക്ഷിതത്വ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരാൻ നമ്മൾ മടിക്കുന്നു. പക്ഷെ ഒരു വിത്ത് മണ്ണിനടിയിൽ കിടന്നുകൊണ്ട് അതിന്റെ പുറന്തോട് പൊട്ടിച്ചാലേ അതൊരു വലിയ മരമായി വളരുകയുള്ളൂ. അതുപോലെ നമ്മൾ മാറ്റങ്ങളെ സ്വീകരിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് വളരാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്ത് ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിലെ ഒരു ചെറിയ മീനിന് എപ്പോഴും കടലിൽ പോകണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ ആ മീനിന് പുഴയിലെ ജീവിതം സുരക്ഷിതമായിരുന്നു. പുഴയിൽ അതിന് ധാരാളം ഭക്ഷണം കിട്ടിയിരുന്നു. മറ്റു മീനുകൾക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തിരുന്നു. ഒരു ദിവസം ഒരു വലിയ കാറ്റ് വീശിയപ്പോൾ പുഴയിലെ വെള്ളം കരകവിഞ്ഞൊഴുകി. ആ ഒഴുക്കിൽ ആ മീൻ കടലിലേക്ക് എത്തപ്പെട്ടു. ആദ്യം ആ മീൻ ഭയന്നുപോയി. പുഴയിലെ സുരക്ഷിതമായ ജീവിതം നഷ്ടപ്പെട്ടതിൽ അത് ദുഃഖിച്ചു. പക്ഷെ പതിയെ പതിയെ അത് കടലിലെ ജീവിതവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി. അത് പുതിയ മീനുകളെ കണ്ടുമുട്ടി, പുതിയ കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ ആ മീനിന് മനസ്സിലായി പുഴയിൽ ജീവിച്ചപ്പോൾ അതിന് ലഭിക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ കടലിലുണ്ടെന്ന്. ആ മാറ്റം അതിന്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൊണ്ടുവന്നു. ഈ കഥയിലെ മീനിനെ പോലെയാണ് നമ്മളും. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സുരക്ഷിതത്വ മേഖലയിൽ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കുന്നു. പക്ഷെ മാറ്റത്തിന്റെ കാറ്റ് നമ്മളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. മാറ്റത്തെ നമ്മൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും? ഒന്ന്, മാറ്റത്തെ ഒരു അവസരമായി കാണുക. മാറ്റങ്ങൾ നമ്മളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും പുതിയ കഴിവുകൾ നേടാനും സഹായിക്കും. രണ്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. മാറ്റത്തിനനുസരിച്ച് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അതിനെ നമ്മൾ ഒരു വെല്ലുവിളിയായി കാണാതെ ഒരു അവസരമായി കാണുക. മൂന്ന്, പോസിറ്റീവായി ചിന്തിക്കുക. മാറ്റം നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമേ കൊണ്ടുവരൂ എന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കണം. ഈ പ്രഭാതത്തിൽ നമ്മൾക്കൊരു പ്രതിജ്ഞ എടുക്കാം. മാറ്റത്തെ നമ്മൾ ഭയപ്പെടാതെ അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാം. മാറ്റത്തിന്റെ കാറ്റ് നമ്മളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ നമ്മൾക്ക് മാറ്റത്തെ ഒരു സുഹൃത്തായി കാണാം. ഈ ദിവസം നിങ്ങൾക്ക് മാറ്റങ്ങളെ സ്വീകരിക്കാനുള്ള ശക്തി നൽകട്ടെ. നന്ദി. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സന്തോഷം നൽകിയ ഒരു ചെറിയ മാറ്റം എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ. ഉത്തരം സന്തോഷം നൽകിയേക്കും.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടഴുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ജാഗ്രതയോടെ സമീപിക്കാം ജങ്ക് ഫുഡിനെ. ആഹാരവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് ജങ്ക് ഫുഡ്സ്. ജങ്ക് എന്ന വാക്കിന്റെ അർത്ഥം ഗാർബേജ് അല്ലെങ്കിൽ വേസ്റ്റ് എന്നാണ്. എന്നാൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം ഇതിനില്ല. ആരോഗ്യവും നിലനിൽപ്പും പ്രദാനം ചെയ്യുന്ന മൂല്യവത്തായ ഒന്നും തന്നെ ജങ്ക് ഫുഡിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്ന ആശയമാണ് ജങ്ക് ഫുഡ് എന്ന പേര് പ്രചരിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് ജങ്ക് ഫുഡ് എന്ന ചോദ്യത്തിനിവിടെ പ്രസക്തിയില്ല. കാരണം ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം എന്താണ് ജങ്ക് ഫുഡ് എന്നും ഏതൊക്കെയാണ് അവയെന്നും. കൂടിയ അളവിൽ പഞ്ചസാര, ഉപ്പ്,

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

തോമസ് പിക്ചേഴ്സിന്റെ ബാനറിൽ പി എ തോമസ് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു സ്റ്റേഷൻ മാസ്റ്റർ. അമ്പാടി ഗോപാലകൃഷ്ണന്റെ കഥയ്ക്ക് എസ് എൽ പുരം സദാനന്ദൻ സംഭാഷണം നിർവഹിച്ചു. പി ഭാസ്കരന്റെ ഗാനങ്ങൾക്ക് ബി എ ചിദംബരനാഥ് ഈണം പകർന്നു. യേശുദാസ്, സീറോ ബാബു, എസ് ജാനകി, വസന്ത എന്നിവരായിരുന്നു പ്രധാന ഗായകർ. 1966 മാർച്ച് 31 ചിത്രം പ്രദർശനത്തിനെത്തിയത്. സത്യൻ, പ്രേംനസീർ, കെ പി ഉമ്മർ, ഹരി, അടൂർ ഭാസി, കടുവാക്കുളം ആന്റണി, പ്രതാപൻ, ഉഷാകുമാരി, കമലാദേവി, ടി ആർ ഓമന എന്നിവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധ്യ സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യൻ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നീതിയും ന്യായവും എന്ന പരിപാടിയിൽ ഇന്ന് വനസംരക്ഷണ നിയമത്തെക്കുറിച്ച് കേൾക്കാം. വനനശീകരണം തടയുന്നതിനും നിലവിലുള്ള വനങ്ങൾ സംരക്ഷിക്കുന്നതിനും വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് തടയുന്നതിനും പുനർവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി 1980 നിലവിൽ വന്ന കേന്ദ്ര നിയമമാണിത്. മുമ്പ് രൂപീകരിച്ചതും പ്രാബല്യത്തിലുള്ളതുമായ വന നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാരിസ്ഥിതിക ആഭിമുഖ്യത്തോടെ വനങ്ങളെ സമീപിക്കാനും അവയുടെ പരിരക്ഷ ഉറപ്പാക്കാനും നൈസർഗിക പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനുപേക്ഷണീയമായ ഉപാധിയെന്ന നിലയിൽ വനങ്ങളെ നിലനിർത്താനും ലക്ഷ്യമിടുന്നതാണ് ഈ നിയമം. ഈ നിയമത്തിലെ മുഖ്യവ്യവസ്ഥയായ വകുപ്പ് 2 പ്രകാരം നിലവിലുള്ള റിസർവ് വനങ്ങൾ ഡീ റിസർവ് ചെയ്യുന്നതും വനഭൂമി വനേതര ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നത് നിർബന്ധിതമായും നിയന്ത്രിച്ചുകൊണ്ട് വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. വനസംരക്ഷണം സംബന്ധിച്ച് സർക്കാരിനാവശ്യമായ മാർഗനിർദ്ദേശം നൽകാൻ മതിയായ എണ്ണം വിദഗ്ധരെ ഉൾപ്പെടുത്തി ഉപദേശക സമിതിക്ക് രൂപം നൽകാൻ ദേശീയ സർക്കാരിന് നിയമം അധികാരം നൽകുന്നു. എന്നാൽ ഈ നിയമത്തിന്റെ ലംഘനം മുൻനിർത്തിയുള്ള ശിക്ഷ വളരെ ലഘുവായതാണ്. വകുപ്പ് 3A അനുസരിച്ച് പരമാവധി 15 ദിവസത്തെ തടവ് ശിക്ഷയാണ് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. നിയമനിർവഹണത്തിന് ആവശ്യമായ ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ദേശീയ സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഈ നിയമത്തിലെ പ്രകടമായ ഒരു വൈരുദ്ധ്യം അധികാരങ്ങൾ ദേശീയ സർക്കാരിനാണെങ്കിലും വനസംരക്ഷണ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നതാണ്. അതിനനുസൃതമായ അധികാരങ്ങൾ സംസ്ഥാനത്തിന് വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്ന പരിമിതിയും ഈ നിയമത്തിനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, വനഭൂമിയുടെ സ്ഥായിയായ പരിരക്ഷ, സുസ്ഥിര വികസന തത്വം അനുസരിച്ചുള്ള വനഭൂമിയുടെ വിനിയോഗം, ചെറുകിട വനോൽപ്പന്ന ഉപജീവന ഉപാധികളുടെ മേൽ വനവാസികൾക്കുള്ള അവകാശം, വനസംരക്ഷണത്തിൽ രാഷ്ട്രം, സമൂഹം, വ്യക്തി എന്നിവർക്കുള്ള ഉത്തരവാദിത്തം എന്നിവ ഈ നിയമം അനുശാസിക്കുന്നു എന്നതാണ്. ഉചിതമായി ഉപയോഗപ്പെടുത്തിയാൽ ഏറെ പ്രയോഗ സാധ്യതയുള്ളതാണ് ഈ നിയമം.
1: നീതിയും ന്യായവും അവതരണം, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിലിനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഷാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: ഇഷ്ടഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മധുരമായ വാക്കുകൾ മണക്കുന്ന അരയാൽ തറകൾ, പാട്ടും കവിതയും കഥയും കഥകളിപ്പദങ്ങളും ഉയർന്നുകേട്ട ചുറ്റുവട്ടങ്ങൾ. വൈകുന്നേരമായാൽ ആൽത്തറയിൽ പോകാതിരിക്കാനാവാത്ത ആണുങ്ങളായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. പനിച്ചെരിച്ചു കിടന്നാലും ആറുമണിയാകുമ്പോൾ ആൽത്തറയിലെത്തിയിരിക്കും. ആ പതിവ് തെറ്റിക്കാൻ വയ്യ. താഴേക്കോവിൽ ഉത്സവം വന്നാലും ചാമുണ്ടിക്കാവിൽ കൊടുതി വന്നാലും ആൽത്തറയിൽ അല്പനേരം കൂടിയിരിക്കാതെ സമാധാനം കിട്ടാത്തവരായിരുന്നു വിലക്കമത്തുകാര്. അതേക്കാൾ വലിയ ഉത്സവം അവർക്ക് വേറെ ഉണ്ടായിരുന്നില്ല. മരച്ചില്ലയിൽ റേഡിയോ തൂക്കിയിടും. തമ്പിയണ്ണന്റേതാണ് റേഡിയോ, പക്ഷേ വേട്ടമ്പള്ളിയും ശശിമാവനും ഒക്കെ ആയിരിക്കും ബാറ്ററി വാങ്ങിയിടുന്നത്. ഒരറ്റത്ത് റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കും. അതു കേട്ടിരുന്ന് വർത്തമാനം പറയുന്നതിന്റെ സുഖം അതൊന്ന് വേറെ തന്നെയാണ്. പക്ഷേ 6:30 വാർത്ത തുടങ്ങുമ്പോൾ ഒറ്റൊരാളും മിണ്ടില്ല. നിശബ്ദവും നിശ്ചലവുമായിരുന്നു വാർത്ത കേൾക്കും. ഒരു പരീക്ഷാ ഹാളിന് പോലും ഉണ്ടാവില്ല ഇത്രയും നിശബ്ദത. ഒരു ഗ്രാമത്തിന്റെ സുഖത ചാരുത. അല്ലാതെ എന്തു പറയാൻ. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശിബു ചക്രവർത്തി, സംഗീതം ഔസിപ്പച്ചൻ, ആലാപനം എം ജി ശ്രീകുമാറും സുജാത മോഹനും. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് മൊഴിയിൽ നിന്ന് മധു, ബിനു, സുനി എന്നിവർ.

ഒലിപ്രാം കടവിലെ തെളിനീരൊഴുകുന്ന ചെറുകടവിലിരുന്ന് കുട്ടികൾ വെള്ളാരം കല്ലുകൾ പുഴയിലേക്കിട്ട് കളിക്കുന്നു. ചില കല്ലുകളെ വെള്ളം മൂടും, ചിലതിനെ മൂടില്ല. കളിവീടുകളെ കടലെടുക്കുന്നത് പോലെയാണത്. കുട്ടികളോടൊപ്പം പെൺകുട്ടികളുമുണ്ട്. അവരും കടവിലേക്ക് കല്ലിടും. കൺകോണുകളിൽ കള്ളത്തരം വിരിയും. കല്ലിനെ വെള്ളം മൂടിയാൽ പ്രണയം സഫലമെന്ന വിശ്വാസം. അതറിയാനായിരുന്നു അവരവിടെ വരുന്നത്. കവിതകൾ എഴുതുന്ന കാളിദാസിനെ അപർണയ്ക്കിഷ്ടമായിരുന്നു. അവളത് അവനോട് ചോദിച്ചില്ല, പകരം ഒലിപ്രാം കടവിനോട് ചോദിച്ചു. കടവിൽ കല്ലുകൾ പലതിട്ടിട്ടും വെള്ളം മൂടിയില്ല. ആൻസിയുടെയും ശാലിനിയുടെയും കൺകോണുകളിൽ പ്രണയം പൂവിരിയിച്ചു. അപർണയുടെ കണ്ണുകൾ നിറഞ്ഞു. രാത്രിയിൽ കാക്കഞ്ചേരിയിൽ റോഡിലേതോ വണ്ടി അവളെയും അവളുടെ സങ്കടങ്ങളെയും കവർന്നെടുത്തു. ഡയറി നിറയെ കാളിദാസായിരുന്നു. അതറിഞ്ഞ് അവനൊരു നോട്ട്ബുക്ക് എനിക്ക് തന്നു. അത് നിറയെ അപർണയെക്കുറിച്ച് എഴുതിയ കവിതകളായിരുന്നു. പരസ്പരം അറിഞ്ഞിട്ടും പറയാതെ പോയവർ. മണിമല നിന്ന് ശ്രീധരൻ കർത്ത ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം സൈമൺ പീറ്റർ നിനക്കുവേണ്ടി. രചന ബിജു തിരുമല, സംഗീതം എ ടി ഉമ്മർ, ആലാപനം പി ജയചന്ദ്രൻ.

മാഷേ, മാഷ്ക്ക് എന്നെ ഇഷ്ടാണോ? മാഷോട് എനിക്കുള്ളൊരിഷ്ടം മാനമറിയാതെ കാക്കുകയാണ് ഞാൻ. പൊൻപീലിയായത് പോക്കുമൊരിക്കൽ എൻ ആത്മാവിൽ ഞാനത് ചേർത്ത് വയ്ക്കുന്നു. അവളുടെ കാവ്യപുസ്തകം നിറയെ മാഷായിരുന്നു. സ്മൃതിപരാഗങ്ങൾ തൻ നിറച്ചാർത്തുകൾ. നിന്നെ സ്നേഹിക്കുവാൻ മാത്രം ഈ വീഥിയിൽ നിത്യവും വന്നു നിൽക്കുന്നു ഞാൻ. മാഷേ, മനസ്സിന്റെ മച്ചകങ്ങളിൽ നീ ഒരു ഇന്ദ്രധനുസായി പൂത്തു നിൽക്കുമ്പോൾ ഞാൻ എന്റെ ഏകാന്ത സന്ധ്യകളിൽ ഒരു ചമ്പകപ്പൂവായി വിടർന്നു പോകുന്നു. സുഹൃത്തെന്ന നിലയിൽ ഞാൻ അവളോട് ചോദിച്ചു, നീ ഇത് പുസ്തകമാക്കിയാൽ എന്ത് പേരിടും? ഒറ്റ വാക്കിൽ അവൾ പറഞ്ഞു, മാഷ്. അല്ലാതെ പിന്നെന്താ? ഇഷ്ടഗാനങ്ങളിൽ അവൾ പാട്ടുകൾ എഴുതി ചോദിച്ചതും അവളുടെ മാഷ്ക്ക് വേണ്ടിയായിരുന്നു. ആരായിരുന്നു അവളുടെ ആ മാഷ്? അതെന്നും എനിക്കറിഞ്ഞുകൂടാ. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ചെമ്പകമംഗലത്ത് നിന്ന് ആദിത്യ മാഷ്ക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഗാനമാണിത്. ചിത്രം പൊന്മുട്ടയിടുന്ന താറാവ്. രചന ഒൻവിക്കുറിപ്പ്. സംഗീതം ജോൺസൺ. ആലാപനം കെ.എസ്. ചിത്ര.

ചന്തയെന്ന് പറയാനാവില്ല, റോഡരികിലാണ്. പച്ചക്കറിയും പഴവും പൂവും മീനുമെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. സരോജിനി ചേച്ചിയും ലില്ലി അമ്മായിയും ഒക്കെയുണ്ട്. മത്സരിച്ചാണ് വിൽപ്പന. പച്ചമീൻ പച്ചമീൻ, പിടയ്ക്കുന്ന മീൻ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരിക്കും. സംഗതി കരിവാടായി കഴിഞ്ഞിട്ട് തന്നെ നാളുകളായി. എന്നാലും പരാതികൾ ഏതുമില്ലാതെ നാട്ടുകാർ അതൊക്കെ വാങ്ങും. ലീലാന്റി പക്ഷെ അതൊന്നും വാങ്ങില്ല. ദേ പരിഷ്കാരി വരുന്നു എന്ന് അവർ വരുമ്പോ തന്നെ കമന്റുകൾ തുടങ്ങും. മാടം വരുന്നടി മാടം എന്ന് കാർത്തിയായനെ പറയും. സംഗതി അടുത്തു വരുന്നതുവരെയുള്ള കളിയാക്കലേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞാലുടൻ സരോജിനി ചേച്ചിയടക്കം കെഞ്ചാൻ തുടങ്ങും. ദേ നല്ല മീനാണ് ലീല, ഇത് വാങ്ങ്. ദേ ഇന്നലെ വന്ന കത്തിരിക്കയാ, നല്ല ചെറുപയറ. ലീലാന്റി എല്ലാം വാങ്ങും മീനൊഴികെ. നല്ല മീൻ അവർക്ക് നിർബന്ധമാണ്, അതില്ലെങ്കി വാങ്ങില്ല. വാങ്ങാതെ പോയാൽ ഉടനെ കമന്റ് വരും, ഓ അവളൊരു പരിഷ്കാരി. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ചന്തയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ഒരു റേഡിയോ കൊടുത്തത് ലീലാന്റിയായിരുന്നു. പിന്നെ അത് കേട്ടുകൊണ്ടായി പെണ്ണുങ്ങളുടെ കച്ചവടം. റേഡിയോ ചന്ത എന്ന പേരും അങ്ങനെ ഞങ്ങളുടെ ചന്തയ്ക്ക് കിട്ടി. ലീലാന്റിക്ക് വേണ്ടി ഒരു പാട്ട് ചോദിക്കണമെന്നത് സരോജിനി ചേച്ചിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ചന്തയിലിരുന്ന് അത് കേൾക്കണം. പക്ഷേ അത് നടന്നില്ല. പച്ചച്ചീര പച്ചച്ചീര, നല്ല നാടൻ പച്ചച്ചീര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ കുഴഞ്ഞു വീണു. പിറ്റേന്നും അതിന്റെ പിറ്റേന്നും റേഡിയോ ചന്ത അവധിയായിരുന്നു. ലീലാന്റി പിന്നെ ചന്തയിലേക്ക് വന്നതേയില്ല. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം റേഡിയോ ചന്തയിൽ നിന്ന് സരോജിനി ചേച്ചി ആവശ്യപ്പെടാൻ ആഗ്രഹിച്ച ഗാനം. ചിത്രം ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ്. രചന ബിച്ചു തിരുമല. സംഗീതം രവീന്ദ്രൻ. ആലാപനം കെ ജി യേശുദാസ്.

പ്രായമായപ്പോൾ വേലായുധൻ സാറിന് ഒരു പ്രശ്നമുണ്ടായി. ആളുകളുടെ പേര് മറന്നുപോകും. ഭവാനി ടീച്ചറായിരുന്നു സാറിന്റെ ഭാര്യ. എത്ര ആലോചിച്ചാലും സാറിന് ഭവാനി എന്ന പേര് കിട്ടില്ല. ഞാനീ മനഃശാസ്ത്രമൊക്കെ പഠിച്ച് നാട്ടിലെത്തിയ കാലമായിരുന്നു അത്. സാർ എന്നെ കാണാൻ വന്നു. സാറിന് എത്ര ആലോചിച്ചിട്ടും എന്റെ പേര് കിട്ടുന്നില്ല. രസം അതല്ല, നിനക്കെന്നെ മനസ്സിലായോ എന്ന് സാറ് ചോദിച്ചു. എനിക്കാണെങ്കിൽ എത്ര ആലോചിച്ചിട്ടും സാറിന്റെ പേര് കിട്ടുന്നില്ല. പേര് മറന്നുപോകുന്നത് ഒരു പ്രശ്നമാണോ എന്നറിയാനാണ് സാറിന്റെ അടുത്ത് വന്നത്. എന്റെ അവസ്ഥ കണ്ടിട്ട് കുഴപ്പമില്ല, പിന്നെ വരാമെന്ന് പറഞ്ഞ് സാറ് പോയി. കുറ്റബോധം തീർക്കാൻ അന്ന് വൈകുന്നേരം തന്നെ ഞാൻ സാറിനെ പോയി കണ്ടു. പേര് മറന്നുപോകുന്ന പ്രശ്നത്തെ അനോമിയ എന്നാണ് പറയുന്നത്. ഇത് ഓർക്കാനുള്ള ചില ടിപ്സുകളും പറഞ്ഞുകൊടുത്തു. പാട്ടുകൾ വലിയ ഇഷ്ടമായിരുന്നു സാറിന്, പ്രത്യേകിച്ചും ശ്രീകുമാരൻ തമ്പിയുടെ. അന്ന് വൈകുന്നേരം പാട്ടുകളെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ഹൃദയം കൊണ്ടെഴുതുന്ന കവിത പ്രണയാമൃതം അതിൻ ഭാഷ എന്ന പാട്ട് എഴുതിയ മറ്റേ കവിയുണ്ടല്ലോ എന്ന് പറയുന്നതല്ലാതെ ശ്രീകുമാരൻ തമ്പി എന്ന് ഓർത്തെടുക്കാൻ സാറിനായില്ല. സാറിന്നില്ല. സാറിന് ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടുകളും അനശ്വരമാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കോയിക്കലിൽ നിന്ന് വേലായുധൻ സാർ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ ഗാനം. ജി വേണുഗോപാൽ ആലപിച്ച ഗാനം, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ, ചിത്രം 3-ാം പക്കം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഇറ്റുവീഴും നിലാവ് എത്ര കൈക്കുടന്നയിലെടുത്തിട്ടുണ്ട്, പാടങ്ങൾ തഴുകി കടന്നുപോകും, പോക്കുവയിൽ എത്ര കൊണ്ടിട്ടുണ്ട്, കിണറിൻ ആഴങ്ങളിൽ നിന്ന് എത്ര പാള ഇരുട്ട് കോരിയെടുത്തിട്ടുണ്ട്, തണുത്ത പാത്രങ്ങളിൽ എത്രമേൽ വേൽപൂക്കൾ വാരിയെടുത്തിട്ടുണ്ട്. ആദിത്യയുടെ കവിതയിൽ അന്തരാർത്ഥങ്ങളുടെ പൂക്കൾ. അവൾ എഴുതിയതൊക്കെ അവളുടെ മാഷ വായിച്ചിട്ടുണ്ടാവുമോ? ഉണ്ടാവില്ല. അതുകൊണ്ടാവും മാഷ പോയിട്ടും അവൾ എഴുതിക്കൊണ്ടേയിരുന്നത്. നിലാവും ഇരുട്ടും പോക്കുവയിലും പ്രിയമായിരുന്ന ആൾ അവളുടെ മാഷ്. കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ജി ദേവരാജൻ.

വസന്തങ്ങൾ കാമുകർക്ക് വനമാല കൊരുക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞവൻ വന്നില്ല. ഏകാന്തതകളുടെ ഇന്ദ്രനീല കൂടാരങ്ങളിൽ മഞ്ഞുകണങ്ങൾ പോലെ തണുത്തിരുന്ന ദിനരാത്രങ്ങൾ, വിരഹത്തിന്റെ മാറാലകൾ, അവനെങ്ങോ പോയെന്നും ഉപേക്ഷിക്കപ്പെട്ടെന്നുമുള്ള വേദനകൾ, പാട്ടുമാത്രം കൂട്ടായ രാത്രികൾ, ഒരു വിലാപഗീതം പോലെ വന്ന ചങ്ങാതിയുടെ കത്ത്, അവനില്ല. ഒരു ചോക്കുവര പോലെ അവൻ മാഞ്ഞു പോയിരിക്കുന്നു. നിനക്കായി കുറച്ച് വരികളും കുറേ പാട്ടുപുസ്തകങ്ങളും, അത് ഞാൻ നിനക്കയക്കുന്നു. മറ്റൊന്നും ഇവിടെ ശേഷിക്കുന്നില്ല. ശേഷിച്ചത് അവനെന്ന സത്യം മാത്രം. അവന്റെ പാട്ടുപുസ്തകം ഞാൻ തുറന്നു നോക്കി. നീലമഷി കൊണ്ടെഴുതിയതെല്ലാം ഇഷ്ടപ്പെട്ട പാട്ടുകൾ, പച്ച കൊണ്ടെഴുതിയതെല്ലാം അതിലേറെ പ്രിയപ്പെട്ട പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, രചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ്, ചിത്രം ധ്വനി. ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് ചെമ്പകപ്പാറയിൽ നിന്ന് അനി, മനുലാൽ എന്നിവർ.

തൊടിയിലെ കിണർക്കരയിലെ എന്ന പാട്ട് കേട്ട് തൊടി എന്ന് വച്ചാൽ എന്താണെന്ന് അവൾ ചോദിക്കുന്നു. മകൾക്കതറിയില്ല. അതെങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്കും അറിയില്ല. പഴയ ഏതോ ചലച്ചിത്രത്തിന്റെ പാട്ടു സീനിൽ ഞാനത് അവൾക്ക് കാണിച്ചു കൊടുത്തു. മരങ്ങളും നീർച്ചാലുകളും ഒക്കെയുള്ള ഒരിടം, കാറ്റും തണുപ്പുമുള്ള ഒരിടം, ഇരിക്കാൻ മരച്ചില്ലകൾ, ചാമ്പമരത്തണലുകൾ, വിശക്കില്ല, ചാമ്പയ്ക്കയും പച്ചമാങ്ങയും തെച്ചിപ്പഴങ്ങളും വയറു നിറയെ കഴിക്കാനുണ്ട്. വീടിനു താഴെ ഒരു ചെറിയ താഴ്വാരം, അതാണ് തൊടി. കവുങ്ങും വാഴയും തുളസിയും തുമ്പയും ഒക്കെയുണ്ട്. ഒരു തീർത്ഥകണം പോലെ വാഴക്കൊമ്പുകളിൽ നിന്നൂർന്ന് വീഴാനൊരുങ്ങി നിൽക്കുന്ന മഞ്ഞുകണങ്ങൾ, കരിയിലെ കിളികൾ, ചിത്തിരകൾ, നിരുപദ്രവകാരികളായ നീർപ്പുളവന്മാർ, നീർച്ചാലുകളിൽ നിറയെ മാനത്ത് കണ്ണികളാണ്. മക്കളോടൊപ്പം കൂട്ടം കൂട്ടമായി അവ നീന്തി തുടിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക രസമാണ്. വേനൽ അവധിക്കാലം മുഴുവനും തൊടിയിലായിരിക്കും. ചിത്രചേച്ചിയുടെ കയ്യിൽ പാട്ടെഴുതിയ ബുക്കുകളുണ്ട്. അതും കൊണ്ടേ ചേച്ചി തൊടിയിൽ വരൂ. ആരും കേൾക്കണമെന്നൊന്നും ചേച്ചിക്ക് നിർബന്ധമില്ല. ചെമ്പകമരത്തിന്റെ ചോട്ടിലിരുന്ന് ആത്മാവോടലിഞ്ഞിരുന്ന ചേച്ചി പാടും. തൊടിയിലാകെ പാട്ട് ലയിക്കും. നീർച്ചാലുകളിലെ കുഞ്ഞോളങ്ങളിൽ പല്ലവികൾ അലിയും. കുറച്ചുനേരമെങ്കിലും മാനത്തെ കണ്ണികൾ നിശ്ചലമാകും. അണ്ണാറക്കണ്ണന്മാർ പോലും നിശബ്ദരുമാകും. മൈനകളും കരിയില പക്ഷികളും കലവില കൂട്ടാതെ മിണ്ടാതിരിക്കും. പാട്ടിന്റെ പളുങ്കുകൾ കാലം പക്ഷെ എല്ലാം മായ്ച്ചു കളഞ്ഞു. തൊടി വലിയേട്ടന് ഭാഗം വെച്ചു. ഗൾഫിലെ പണം കൊണ്ട് വലിയേട്ടൻ അവിടെ മണിമാളിക പണിതു. പാട്ടുകളൊക്കെ പൊന്നാരിയൻകാവിൽ നടക്കിവെച്ച് ചിത്രചേച്ചിയും പോയി. ഗന്ധർവഗീതം കേൾക്കാനാണ് പോകുന്നതെന്ന് ഡയറിയിൽ അവൾ കുറിച്ചുവെച്ചു. ചിത്രം കളിക്കളം. രചന കൈതപ്രം. സംഗീതം ജോൺസൺ. ജി വേണുഗോപാൽ ആലപിച്ചത്. ഗാനം ആവശ്യപ്പെട്ടത് പുതുക്കുളങ്ങര നിന്ന് അനുശ്രീ, അപർണ, വീണ, ഹർഷ എന്നിവർ.

സമർത്ഥമായൊരു കാലത്ത് സന്തോഷത്തോടെ ജീവിച്ചിരിക്കാനാവുക എന്നതൊക്കെയാൾ ഭാഗ്യമുള്ള കാര്യം, വേറെയില്ല. ഓരോരുത്തർക്കും ബാല്യകൗമാരങ്ങൾ പ്രിയപ്പെട്ടതാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. അനാദിയായി അത് ആത്മഹൃദങ്ങളിൽ ഹിമഗണം പോലെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇഷ്ടഗാനങ്ങളിൽ ഇന്ന് അവസാനം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് ചിത്രം ഇസബെല്ല. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ. ഗാനം ആവശ്യപ്പെടുന്നത് വട്ടപ്പാറ നിന്ന് ശരത്, ശിശിർ, ശ്യാമ എന്നിവരാണ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കുമ്മാട്ടി കവിതയാണ് കുമ്മാട്ടി എന്ന ചിത്രമായത്. കുമ്മാട്ടി കവിത കാവാലം നാരായണ പണിക്കരുടേതാണ്. കുമ്മാട്ടി എന്ന ചിത്രം ജി അരവിന്ദൻ്റെതും. രാവണി പണിക്കരാണ് ചിത്രത്തിൽ കുമ്മാട്ടിയായത്. ഓടക്കുഴലും ചെണ്ടയും നാഗസ്വരവും തക്കിലും അസാധാരണമാമിധം വായിക്കുന്ന രാവണി പണിക്കർ കുമ്മാട്ടിയുടെ വേഷം അതീവ ഹൃദ്യമാക്കി. കുമ്മാട്ടിക്ക് കഥയും കവിതയും എഴുതിയത് കവാലമായിരുന്നു. ഇഷ്ടം കുമ്മാട്ടിയെയും കവാലത്തെയും രാവണിയെയും അരവിന്ദനെയും ഇഷ്ടം അത്രമേലിഷ്ടം.

ഷട്കാലത്തിൽ പാടി സ്വാതി തിരുനാളിനെയും ത്യാഗരാജസ്വാമികളെയും അതിശയിപ്പിച്ച ഗോവിന്ദമാരാർ, ഷട്കാല ഗോവിന്ദമാരാർ. മൂവാറ്റുപുഴയിൽ വച്ച് ബാലമുരളീകൃഷ്ണയും കച്ചേരിയിൽ ഷട്കാലത്തിൽ രമമാനസേ പാടുകയുണ്ടായി. പുതിയ കാലത്തിൻ്റെ ത്യാഗരാജസ്വാമികൾ എന്ന വിശേഷണം ബാലമുരളീകൃഷ്ണയ്ക്ക് ഭൂഷണം തന്നെയാണ്. 1987 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ എന്ന ചിത്രം പുറത്തിറങ്ങി. അനന്ത്നാഗ് സ്വാതി തിരുനാളായും നെടുമുടി വേണു ഇരയിമ്മൻ തമ്പിയായും രഞ്ജിനി സുഗന്ധവല്ലിയായും ശ്രീവിദ്യ ഗൗരി പാർവതിയായും തിരുശീലയിലെത്തി. സാരമതിയിൽ മോക്ഷമുഗലത എന്ന ത്യാഗരാജ കീർത്തനത്തിൻ്റെ അഗാധമായ ആലാപനം ബാലമുരളീകൃഷ്ണയ്ക്ക് സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിക്കൊടുത്തു. മനോഹരമായ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു സ്വാതി തിരുനാൾ. ചിത്രവും ബാലമുരളീകൃഷ്ണയുടെ ആലാപനവും ഇഷ്ടം, അത്രമേലിഷ്ടം.

മലയാള സിനിമയുടെ പരിണാമഘട്ടങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നടിയാണ് ഓമല്ലൂർ ചെല്ലമ്മ. കേവലം രണ്ട് ചിത്രങ്ങളിൽ മാത്രമേ അവർ നായികയായി അഭിനയിച്ചിട്ടുള്ളൂ. 1950 പുറത്തിറങ്ങിയ സ്ത്രീയും 52 പുറത്തിറങ്ങിയ പ്രേമലേഖയുമായിരുന്നു ആ ചിത്രങ്ങൾ. നാടകത്തിൽ നിന്നാണ് ഓമല്ലൂർ ചെല്ലമ്മ ചലച്ചിത്രത്തിലെത്തുന്നത്. 1950 ഹിറ്റ് ചിത്രമായിരുന്നു സ്ത്രീ. എന്നാൽ സ്ത്രീ എന്ന ചിത്രവും അതിലെ ഓമല്ലൂർ ചെല്ലമ്മയുടെ അഭിനയവും മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടു. ആ ചരിത്ര സ്മരണകളിലൂടെ സഞ്ചരിക്കുന്നത് തന്നെ ഏറെ ഇഷ്ടം, അത്രമേലിഷ്ടം.

കലഹിക്കാത്ത ക്യാമറാമാൻ, അങ്ങനെയൊരു വിശേഷണമുണ്ടായിരുന്ന ക്യാമറാമാനാണ് ആനന്ദക്കുട്ടൻ. രാമചന്ദ്ര ബാബു എന്ന ക്യാമറാമാൻ്റെ ശിക്ഷണത്തിൽ അതീവ ഹൃദ്യമായി എത്രയോ പകർന്നാട്ടങ്ങളെ പകർത്തിയ തിഷ്ണാശാലി. ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ ഭാവരസങ്ങളുടെ മഴവില്ലുകൾ കണ്ട് ദൃശ്യകാവ്യത്തിൻ്റെ വിസ്മയം പകർത്തിയ ഛായാഗ്രാഹകൻ. ഹിസൈനസ് അബ്ദുള്ള, ഭരതം, കമലദളം, സദയം തുടങ്ങി എത്രയോ ചിത്രങ്ങളുടെ ക്യാമറാമാൻ, ക്യാമറ കൊണ്ട് കവിതകൾ കുറിച്ച കലാകാരൻ. ഇഷ്ടം അത്രമേ.

തീരെ ആത്മവിശ്വാസമില്ലാത്ത അന്തർമുഖിയായ ഒരു പെൺകുട്ടിയുടെ ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്രയുടെ കഥ പറയുന്ന ചിത്രമാണ് മിലി. കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും രാജ്യം നഷ്ടപ്പെട്ട രാജാവും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ചിത്രത്തിലുള്ളത്. രാജേഷ് പിള്ളയുടെ സംവിധാനമാണ്. ട്രാഫിക് സംവിധാനം ചെയ്ത രാജേഷ് പിള്ള വേട്ട സംവിധാനം ചെയ്ത് തൻ്റെ ജോലി തീർത്ത് സിനിമ ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് ജനങ്ങളുടെ പ്രതികരണമറിയാതെ മാഞ്ഞുപോയ രാജേഷ് പിള്ള എന്ന സംവിധായകൻ.

ഓർമ്മയുടെ മുറിവിൽ കണ്ണീരുപ്പ് കലർന്ന നീറ്റലായി ജിഷ്ണു എന്ന നടൻ്റെ നിഷ്കളങ്കവും പ്രസന്നവുമായ മുഖം തെളിയുന്നു. കേവലം 36 വർഷങ്ങൾ. ആ സൗമ്യദീപ്തി സ്വപ്നലോകത്തേക്ക് ഒരു മേഘശകലം പോലെ മാഞ്ഞുപോയി. നമ്മൾ എന്ന ചിത്രത്തിൽ നമ്മളെ കരയിപ്പിച്ച ജിഷ്ണു, എന്നെ അമ്മയെ ഒന്ന് കാണാൻ എന്ന പാട്ട് മറക്കുമോ നമ്മൾ? ഇല്ല. ഇഷ്ടം ആ പാട്ടും അതിലഭിനയിച്ച ജിഷ്ണുവും അത്രമേ.

ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെയായി സ്കൂളിലേക്ക് പോകുന്ന മീനത്തിൽ താലികെട്ടിലേ 22 വയസ്സുകാരൻ ഓമനക്കുട്ടനെ മലയാളിക്ക് മറക്കാനാകുമെന്ന് തോന്നുന്നില്ല. മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചിത്രം. നീണ്ട 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജൻ ശങ്കരാടി എന്ന സംവിധായകൻ ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു അത്. ഓമനക്കുട്ടനും വീപ്പക്കുറ്റിയും അനശ്വരമായി. ഹാസ്യത്തിൻ്റെ മേമ്പൊടിയിൽ ജീവിതഗന്ധിയായ ചിത്രം ചെയ്ത രാജൻ ശങ്കരാടി എന്ന പ്രതിഭ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഇനിയും മായാതെ കൺമുന്നിൽ നിൽക്കുന്ന നൈർമല്യമാർന്ന മുഖം, വറ്റാത്ത സ്നേഹത്തിൻ്റെ ആഴമുള്ള കണ്ണുകൾ, അനായാസം സ്ഫുരിക്കുന്ന ഭാവങ്ങൾ, രസവൈവിധ്യങ്ങൾ, നെറ്റിയിൽ ചന്ദനം ചാർത്തി തുളസിക്കതിർ ചൂടി കൈത്തിരിയുമായി നിൽക്കുന്ന സൗന്ദര്യം, സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ രൂപമുള്ള ഒരു നാടൻ കന്നിപ്പെണ്ണിനെ സങ്കല്പിക്കണമെങ്കിൽ രേഖാമോഹനെ ഓർത്താൽ മതിയാകും. പോയി മറിയുന്ന മലയാളത്തനിമ പോലെ, താനേ പൊലിഞ്ഞ കൈത്തിരി പോലെ രേഖാമോഹൻ മാഞ്ഞുപോയി. സിബിമലയിൽ സംവിധാനം ചെയ്ത നീ വരുവോളം എന്ന ചിത്രത്തിലെ ഈ തെന്നലും എന്ന് തുടങ്ങുന്ന പാട്ട് കേൾക്കുമ്പോൾ തന്നെ കൈത്തിരി പോലെ തെളിയുന്ന രേഖയുടെ മുഖം ഓർമ്മയിലെത്തും. അത്രമേലിഷ്ടം ആ ഓർമ്മകൾ.

അത്രമേൽ ഇഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സംവദിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം കേൾക്കാം. പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ, നാളത്തെ ലോകത്തിനായി ഇന്ന് പ്രവർത്തിക്കാം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ഒരു രാജ്യത്തിന്റെയോ ഒരു സമൂഹത്തിന്റെയോ മാത്രം കാര്യമല്ല, മറിച്ച് ഭൂമിയിലെ ഓരോ മനുഷ്യന്റെയും ഓരോ ജീവജാലത്തിന്റെയും ഭാവിയെ നിർണയിക്കുന്ന ഒരു ആഗോള പദ്ധതിയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. 2015 ഐക്യരാഷ്ട്രസഭ ലോകത്തിന് മുന്നിൽ വച്ച ഈ 17 ലക്ഷ്യങ്ങൾ ദാരിദ്ര്യം അവസാനിപ്പിക്കാനും ഭൂമിയെ സംരക്ഷിക്കാനും എല്ലാവർക്കും സമാധാനവും സമൃദ്ധിയും ഉണ്ടാക്കാനും ലക്ഷ്യമിടുന്നു. 2030 ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ നമ്മൾ ഓരോരുത്തരും എങ്ങനെ പങ്കുചേരണമെന്നും എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇങ്ങനെയൊരു ലക്ഷ്യരേഖ വരച്ചത് എന്നും മനസ്സിലാക്കിയിരിക്കണം. സുസ്ഥിര വികസനം എന്നാൽ നാളത്തെ തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധ്യതകൾ കുറയ്ക്കാതെ ഇന്നത്തെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നതാണ്. അതായത് പ്രകൃതി വിഭവങ്ങൾ ധൂർത്തടിക്കാതെ വിവേകത്തോടെ ഉപയോഗിച്ച് പുരോഗതി നേടുക. 2000 ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ച മില്ലനിയം ഡെവലപ്മെന്റ് ഗോളുകൾ പ്രധാനമായും ദാരിദ്ര്യം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ 8 ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എന്നാൽ മില്ലനിയം ഡെവലപ്മെന്റ് ഗോളുകൾ പരിസ്ഥിതിപരമായ പ്രശ്നങ്ങളെയും വികസിത രാജ്യങ്ങളുടെ ഉത്തരവാദിത്വത്തെയും വേണ്ടത്ര പരിഗണിച്ചില്ല. ഈ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് 17 ലക്ഷ്യങ്ങളുള്ള സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 2015 നിലവിൽ വന്നത്. ഇത് മില്ലനിയം ഡെവലപ്മെന്റ് ഗോളുകളേക്കാൾ സമഗ്രമാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ വികസ്വര രാജ്യങ്ങൾക്കും വികസിത രാജ്യങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. എല്ലാവരും ഇതിൽ പങ്കുചേരണം.

17 ലക്ഷ്യങ്ങളെ ഓർമ്മിക്കാൻ എളുപ്പത്തിനായി ഐക്യരാഷ്ട്രസഭ 5 പ്രധാന വിഭാഗങ്ങളായി, അതായത് 5 പികളായി തിരിച്ചിരിക്കുന്നു. പീപ്പിൾ അഥവാ ആളുകൾ എന്നാണ് ഒന്നാമത്തെ പി. ഈ ലക്ഷ്യങ്ങൾ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളെയും ക്ഷേമത്തെയും കേന്ദ്രീകരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യം അവസാനിപ്പിക്കുക, വിശപ്പില്ലാത്തൊരു ലോകം, മെച്ചപ്പെട്ട പോഷകാഹാരം ഉറപ്പാക്കൽ, എല്ലാവർക്കും എല്ലാ പ്രായത്തിലും ആരോഗ്യകരമായ ജീവിതം ഉറപ്പാക്കൽ, എല്ലാവർക്കും സൗജന്യവും തുല്യവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കൽ, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പൂർണമായ തുല്യത ഉറപ്പാക്കൽ എന്നിവയാണ് ആദ്യത്തെ പിയിൽ വരുന്നത്. രണ്ടാമത്തെ പി എന്നത് പ്ലാനറ്റ് അഥവാ ഗ്രഹമാണ്. ഭൂമിയെ സംരക്ഷിക്കുന്നതിലും കാലാവസ്ഥാ മാറ്റത്തെ ചെറുക്കുന്നതിനും വേണ്ടിയുള്ള ലക്ഷ്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഉത്തരവാദിത്വമുള്ള ഉപഭോഗവും, അതായത് പ്രകൃതി വിഭവങ്ങളുടെ സുസ്ഥിരമായ ഉപയോഗം ഉറപ്പാക്കൽ, കാലാവസ്ഥാ പ്രവർത്തനം, അതായത് കാലാവസ്ഥാ മാറ്റത്തിന്റെയും അതിന്റെ ആഘാതങ്ങളുടെയും നേരെ അടിയന്തര നടപടി സ്വീകരിക്കുക, വെള്ളത്തിനടിയിലുള്ള ജീവൻ, അതായത് സമുദ്രങ്ങൾ, കടലുകൾ, സമുദ്ര വിഭവങ്ങൾ എന്നിവ സംരക്ഷിക്കുക, കരയിലെ ജീവൻ, അതായത് വനങ്ങളെ സംരക്ഷിക്കുകയും ജൈവ വൈവിധ്യം നിലനിർത്തുകയും ചെയ്യുക എന്നിവയാണ് വരുന്നത്. മൂന്നാമത്തേത് പ്രോസ്പെരിറ്റി എന്നർത്ഥം വരുന്ന സമൃദ്ധിയാണ്. സാമ്പത്തികവും സാങ്കേതികവുമായ പുരോഗതിയെക്കുറിച്ചുള്ള ലക്ഷ്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും താങ്ങാനാവുന്നതും വിശ്വസനീയവുമായ ഊർജം ഉറപ്പാക്കൽ, സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും എല്ലാവർക്കും പൂർണമായ തൊഴിലും ഉറപ്പാക്കുക, സാങ്കേതിക മുന്നേറ്റം പ്രോത്സാഹിപ്പിക്കുക, രാജ്യങ്ങൾ തമ്മിലുള്ള അസമത്വം കുറയ്ക്കുക, നഗരങ്ങളെയും വാസസ്ഥലങ്ങളെയും സുരക്ഷിതവും സുസ്ഥിരവുമാക്കുക. ശേഷിക്കുന്ന 2 പികൾ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആവശ്യമായ അടിത്തറയാണ്. പീസ് അഥവാ സമാധാനം. എല്ലാവർക്കും നീതി ഉറപ്പാക്കുകയും കാര്യക്ഷമതയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുക. പാർട്ണർഷിപ്പ് അഥവാ പങ്കാളിത്തം. ഈ 17 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ആഗോള പങ്കാളിത്തം ശക്തിപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.

ഈ ആഗോള ലക്ഷ്യങ്ങൾ നമ്മുടെ രാജ്യത്തും സംസ്ഥാനത്തും എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നത് പ്രധാനമാണ്. നീതി ആയോഗാണ് ഇന്ത്യയിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അഥവാ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ പുരോഗതി വിലയിരുത്തുന്നത്. ശുചിത്വ ഭാരതം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, എല്ലാവർക്കും വിദ്യാഭ്യാസം തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ ഇന്ത്യ വലിയ പുരോഗതി നേടിയിട്ടുണ്ട്. മാനവ വികസന സൂചികയിൽ മുൻപന്തിയിലുള്ള കേരളം സാമൂഹിക ലക്ഷ്യങ്ങളായ ആരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം എന്നിവയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്നിരുന്നാലും കാലാവസ്ഥാ മാറ്റം, ഉത്തരവാദിത്വമുള്ള ഉപഭോഗം തുടങ്ങിയ പരിസ്ഥിതി ലക്ഷ്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030 കൈവരിക്കാൻ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ 17 ലക്ഷ്യങ്ങൾ വെറും കണക്കുകളല്ല, മറിച്ച് നമ്മുടെ കുട്ടികളുടെ ഭാവിയാണ്. ഈ ലക്ഷ്യങ്ങൾ വിജയിപ്പിക്കാൻ സർക്കാരുകളോടൊപ്പം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഒരു തരി അന്നം പോലും പാഴാക്കാതിരിക്കുക, വൈദ്യുതി ലാഭിക്കുക, മാലിന്യം കുറയ്ക്കുക, ജലത്തെ സംരക്ഷിക്കുക തുടങ്ങി ചെറിയ മാറ്റങ്ങൾ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കും. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ PSCയോട് ശുപാർശ ചെയ്യും. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നാളെ. UDF മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 ജില്ലകളിൽ NDRF സംഘങ്ങളെ വിന്യസിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ 30 വരെ ദീർഘിപ്പിക്കാൻ PSCക്ക് ശുപാർശ ചെയ്യാനും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു.
1: തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ പദ്ധതിക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ അത് നീക്കം ചെയ്യുന്നതിന് റവന്യൂ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PSCയുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ, റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ഇപ്പോൾ അവസാനിക്കുന്നതും 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിപ്പിക്കുന്നതുമായ എല്ലാ റാങ്ക് പട്ടികകളുടെയും കാലാവധി 30 വരെ ദീർഘിപ്പിക്കുന്നതിന് PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു.
0: UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 പേരിൽ June 1 മുതൽ 100 ദിവസത്തേക്കുള്ള കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നാളെ നിയമസഭയിൽ നടക്കും. പുതിയ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി VD സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് 3 വകുപ്പ് വിഭജനം പൂർത്തിയായത്. UDF മന്ത്രിസഭയിൽ ഇത്തവണ ആലപ്പുഴയിൽ നിന്ന് 3 പേർ ഇടം നേടി. ഈ നേട്ടം ജില്ലയുടെ വികസനത്തിൽ ഏറെ പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷയിലാണ് ആലപ്പുഴക്കാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
2: രമേശ് ചെന്നിത്തല, MLJU എന്നീ മന്ത്രിമാർക്ക് പുറമെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനും എത്തിയപ്പോൾ ആലപ്പുഴ ജില്ലയ്ക്ക് 3 ക്യാബിനറ്റ് റാങ്കുകളായി. കഴിഞ്ഞ മന്ത്രിസഭയിൽ ജില്ലയ്ക്ക് സജിച്ചെറിയാനും P പ്രസാദും മന്ത്രിമാരായി ഉണ്ടായിരുന്നു. 1 പിണറായി സർക്കാരിന്റെ കാലത്ത് TM തോമസ് ഐസക്, G സുധാകരൻ, തോമസ് ചാണ്ടി എന്നിവർ മന്ത്രിമാരായി ഉണ്ടായിരുന്നു. മുൻ സർക്കാരുകൾ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച മാത്രമല്ല പ്രത്യേക പദ്ധതികളും ആലപ്പുഴക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടൂറിസം, നെൽകൃഷി മേഖലകളിൽ.
0: സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരത്ത് തുടക്കമാകും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. ജെൻഡർ ഇൻക്ലൂസിവിറ്റി അഥവാ ലിംഗസമത്വം എന്നതാണ് ഇത്തവണത്തെ ക്യാമ്പിന്റെ പ്രധാന വിഷയം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകൾ 6 ദിന ക്യാമ്പിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. മേരാ യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ P പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഹാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് നാളെ നടക്കും. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഏപ്രിൽ 29-ന് ഹാൾട്ടയിൽ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ ഉത്തരവിട്ടിരുന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചതായി പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇറ്റലി സന്ദർശനം തുടരുന്നു. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റർലയുമായും പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 5 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെ റോമിലെത്തിയ പ്രധാനമന്ത്രിയെ ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രിയുമായ അന്റോണിയോ തജാനിയും ചേർന്ന് സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്നും നാളെ 7 ജില്ലകളിലും മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കേരളത്തിൽ ഈ മാസം 26-ഓടെ എത്താനാണ് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി NDRF സംഘങ്ങളെ വിന്യസിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി ഓരോ സംഘത്തെ വീതമാണ് വിന്യസിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ പനി ബാധിതരുടെ എണ്ണം കൂടുന്നു. മഴ ശക്തി പ്രാപിച്ചതോടെ ഡെങ്കിപ്പനി ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: ഈ വർഷം ജനുവരി മുതൽ ജില്ലയിൽ 42,376 പേരാണ് പനി ബാധിച്ച് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ചികിത്സ തേടിയത്. നിലവിൽ ജില്ലയിൽ 237 ഡെങ്കി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തത് മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തിലാണ്. 22 കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അഴീക്കോട്, എടക്കാട്, കുന്നോത്തുപറമ്പ് എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വീട്ടിലും പരിസരങ്ങളിലും കൊതുക് വളരുന്ന സാഹചര്യം ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ നിർമ്മാർജ്ജനം ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു.
0: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമായ നാളെ KPCC ആസ്ഥാനത്ത് അനുസ്മരണ പരിപാടി നടക്കും. മുഖ്യമന്ത്രി VD സതീശൻ പുഷ്പാർച്ചനയിലും അനുസ്മരണ പ്രഭാഷണ പരിപാടികളിലും പങ്കെടുക്കും. രാജ്യം ഭീകരവിരുദ്ധ ദിനമായും നാളെ ആചരിക്കും. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളി മംഗലത്തെ മൂർത്തിയടത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: 1976 മുതൽ ആരംഭിച്ച തന്റെ പരിസ്ഥിതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന 100 കണക്കിന് മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തിരിക്കുന്നത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലാന്റ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 എണ്ണവും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് വിജയിച്ചു. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഹൈപ്പർ റിയലിസ്റ്റിക് 3D അവതാറിലൂടെ മഹാത്മാഗാന്ധിയുമായി സംവദിക്കാൻ സന്ദർശകർക്ക് അവസരമൊരുക്കി ഡൽഹിയിലെ പ്രധാനമന്ത്രി സംഗ്രഹാലയ. മ്യൂസിയത്തിലെ 3-ാമത്തെ AI പവേർഡ് ഇന്ററാക്റ്റീവ് ഹോളോ ബോക്സാണിത്. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെയും AI പവേർഡ് ഹോളോ ബോക്സ് ഇൻസ്റ്റലേഷനുകൾ മ്യൂസിയത്തിൽ ആരംഭിച്ചിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 141 പോയിന്റ് താഴ്ന്ന് 75,057 നിഫ്റ്റി 34 പോയിന്റ് നഷ്ടത്തിൽ 23,585 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 960 രൂപ ഉയർന്ന് 116,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗ തീരുമാനം. ഈ വർഷം ഓഗസ്റ്റ് 31 മുൻപ് കാലാവധി അവസാനിക്കുന്ന റാങ്ക് പട്ടികകൾ 3 മാസത്തേക്ക് കൂടി നീട്ടാൻ PSCയോട് ശുപാർശ ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായ ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയുക്ത MLAമാരുടെ സത്യപ്രതിജ്ഞ നാളെ. UDF മന്ത്രിമാരുടെ വകുപ്പ്

വിഭജനം പൂർത്തിയായി. പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സംസ്ഥാനതല വാർഷിക ക്യാമ്പിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സംസ്ഥാനത്ത് ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി 8 ജില്ലകളിൽ NDRF സംഘങ്ങളെ വിന്യസിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

യുദ്ധത്തിനെതിരെ പ്രസംഗിച്ചതിനാണ് സമാധാനവാദിയായ ബെൻട്രൻ റസ്സലിനെ പള്ളിമുറ്റത്ത് അടിച്ചു വീഴ്ത്തിയത്. യുദ്ധത്തിന്റെയും ഹിംസയുടെയും നീതിശാസ്ത്രം സമാധാനത്തിന്റേതല്ല. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16 കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ശുഭപ്രതീക്ഷയോടെയാണ് കൂടിക്കാഴ്ചയെ നോക്കിക്കാണുന്നതെന്നും ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുൻനിർത്തിയുള്ള ചർച്ചകളാവും നടക്കുകയെന്നും ശ്രീ മോദി വ്യക്തമാക്കി. റോമിലെ ഇന്ത്യൻ സമൂഹം നൽകിയ ആവേശകരമായ വരവേൽപ്പിൽ പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. 2 സന്ദർശനത്തിനായി അദ്ദേഹം ഇന്നലെ രാത്രിയാണ് ഇറ്റലിയിലെത്തിയത്. ഇറ്റാലിയൻ പ്രസിഡന്റ് സെർജിയോ മാറ്റെറെല്ലയുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇടനാഴി, സംയുക്ത തന്ത്രപ്രധാന കർമ്മ പദ്ധതി എന്നിവ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളായിരിക്കും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കുക. പ്രതിനിധിതല ചർച്ചകൾക്ക് പുറമെ ധാരണാപത്രങ്ങളുടെ കൈമാറ്റവും ഇതോടനുബന്ധിച്ച് നടക്കും. ഇന്ത്യയ്ക്കും നോർഡിക് രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധം ഹരിത സാങ്കേതിക വിദ്യയിലും നൂതനാശയങ്ങളിലുമൂന്നിയ തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ ധാരണ. വിശദാംശങ്ങളിലേക്ക്.
1: നോർവേ തലസ്ഥാനമായ ഓസ്ലോയിൽ ഇന്നലെ നടന്ന ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഐസ്ലൻഡ് എന്നീ നോർഡിക് രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പങ്കെടുത്തു. നോർഡിക് രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിൽ കഴിഞ്ഞ ദശാബ്ദത്തിൽ 200% വർധനയുണ്ടായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പുതിയ വ്യാപാര കരാറുകൾ ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. ഭീകരവാദം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളിൽ ഇന്ത്യയും നോർഡിക് രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിച്ചു വരുന്നതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയുമായുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ താൽപര്യം പ്രകടിപ്പിച്ച നോർഡിക് പ്രധാനമന്ത്രിമാർ ജനാധിപത്യം, നിയമവാഴ്ചയിൽ അധിഷ്ഠിതമായ ആഗോള ലോകക്രമം എന്നിവയിലെ സമാന താൽപര്യവും വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSCക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. UDF പ്രകടന പത്രികയിലെ കാര്യങ്ങൾ വിഷൻ 2031 എന്ന പേരിൽ June 1 100 കർമ്മ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: 2031 ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മാനിഫെസ്റ്റോയിൽ ജനങ്ങളോട് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ മുഴുവൻ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിക്കാൻ പറയുന്നത്. മാത്രമല്ല June 1 മുതൽ 100 ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കർമ്മ പരിപാടി. അതിനെ ഏറ്റവും പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന പ്രപ്പോസൽസ് വിവിധ വകുപ്പുകളിൽ നിന്ന് വളരെ കിട്ടും. അത് തയ്യാറാക്കി പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി കൂടി ഇതിന്റെ കൂടെ ഉണ്ട്.
0: ചികിത്സാ പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16 കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കറായി മുതിർന്ന MLA ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലോക്ഭവനിൽ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ നാളെ നടക്കും. പ്രോട്ടീം സ്പീക്കറാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപനം. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം പൂർത്തിയായി. വകുപ്പ് സംബന്ധിച്ച പട്ടിക മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണർക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. സർക്കാർ ചുമതലയേറ്റ് മൂന്നാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7,00,000 കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി സമിതി. ഇത് ഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ രാജ്യത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം 1.6% വർദ്ധിപ്പിക്കുമെന്നും ജെ പി സി അധ്യക്ഷൻ പി പി ചൌധരി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1967 വരെ ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പുകൾ ഇത്തരത്തിൽ ഒരുമിച്ചാണ് നടന്നുവന്നത്. അടിയന്തരാവസ്ഥാകാലത്താണ് ഇതിന് മാറ്റം വന്നതെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, നിയമ കമ്മീഷൻ, പാർലമെന്ററി സമിതികൾ എന്നിവയ്ക്ക് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്ന അഭിപ്രായമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 4 ദിവസത്തെ സന്ദർശനത്തിനായി US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ മാസം 23 ഇന്ത്യയിലെത്തും. റൂബിയോയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത്. കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ഊർജം, സുരക്ഷ, വ്യാപാരം, പ്രതിരോധ സഹകരണം എന്നിവയെക്കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന ക്വാഡ് കൂട്ടായ്മയുടെ യോഗത്തിലും റൂബിയോ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 94.31 വിജയശതമാനം. സർക്കാർ സ്കൂളുകളിൽ 91.86% വിദ്യാർത്ഥികൾ വിജയം നേടി. പെൺകുട്ടികളാണ് വിജയശതമാനത്തിൽ മുന്നിൽ. മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയവും ഹിന്ദിയും എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാനതല സെമിനാർ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ദക്ഷിണ മേഖലാ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉദ്ഘാടനം ചെയ്തു. നവമാധ്യമങ്ങളിൽ മംഗ്ലീഷ് അടക്കമുള്ള ഭാഷാ ഉപയോഗം മാതൃഭാഷ ഉൾപ്പെടെ എല്ലാ ഭാഷകളെയും ഇല്ലാതാക്കുമെന്നും ഭാഷയെ നാം സംരക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. റെക്കോർഡ് താപനിലയാണ് ഇരു സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തുന്നത്. തുടർച്ചയായ 3ാം ദിവസവും 48 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തിയ ഉത്തർപ്രദേശിലെ ബന്ദ ജില്ല രാജ്യത്തെ ഏറ്റവും ചൂടേറിയ സ്ഥലമായി തുടരുകയാണ്. പകൽ താപനില മിക്ക സ്ഥലങ്ങളിലും 44 മുതൽ 47 ഡിഗ്രി വരെയാണ് രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കാലവർഷം കേരളത്തിൽ ഈ മാസം 26 എത്താനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ രാജസ്ഥാൻ റോയൽസ് 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. മധ്യ ആഫ്രിക്കൻ രാജ്യമായ കോംഗോയിൽ എബോള രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 136. രാജ്യത്ത് 543 പേർക്ക് വൈറസ് ബാധ സംശയിക്കുന്നുണ്ട്. അയൽ രാജ്യമായ യുഗാണ്ടയിലും 2 പേർക്ക് എബോള ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കൂടിക്കാഴ്ചയെ ശുഭപ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രധാനമന്ത്രി. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. ഓഗസ്റ്റ് 31 കാലാവധി അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകൾ നവംബർ 30 വരെ ദീർഘിപ്പിക്കാനും തീരുമാനം. 16ാം കേരള നിയമസഭയുടെ പ്രോട്ടീം

സ്പീക്കറായി മുതിർന്ന എംഎൽഎ ജി സുധാകരൻ ചുമതലയേറ്റു. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ. ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തിയാൽ 7 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ സാധിക്കുമെന്ന് സംയുക്ത പാർലമെന്ററി സമിതി. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഉഷ്ണതരംഗം രൂക്ഷം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ചെറിയ മനസ്സുകൾ വ്യക്തികളെപ്പറ്റി സംസാരിക്കുന്നു, ഇടത്തരം മനസ്സുകൾ സംഭവങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു, വലിയ മനസ്സുകൾ ആശയങ്ങളെപ്പറ്റി സംവദിക്കുന്നു. ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നഷ്ടപ്പെട്ട ഏതൊരു വസ്തുവും നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട ജീവിതം അതൊരിക്കലും പിന്നീട് കണ്ടെത്താനാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണ സായി റേഡിയോ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾക്കിന്ന് ഇതിഹാസ ഭൂമിയിൽ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം കേൾക്കാം. അവതരണം ഇടക്കൊച്ചി സലിംകുമാർ.
1: ഇതിഹാസം, ചരിത്രം, ഇതിഹാസ ഭൂമിയിൽ, ഭൂമിയിലെ ചരിത്രം, ഭൂമിയിലെ ചരിത്രങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ലോകാരംഭം മുതലുള്ള ചരിത്രങ്ങൾ, ഭാരതത്തിൻ്റെതായി ചരിത്ര സ്മൃതി ഉൾക്കൊള്ളുന്ന മഹത് ഗ്രന്ഥമാണ് ബഹുമാന്യ സുഹൃത്തുക്കളെ മഹാഭാരതം. മഹത്വാത് ഭാരവത്വാത് ച മഹാഭാരതം ഉച്ചതേ. മഹത്വം കൊണ്ട് ഭാരവത്വം കൊണ്ട് സിദ്ധിച്ചതാണ് ആ നാമം. ഭാരവത്വം എന്നുദ്ദേശിക്കുന്നത് മഹാഭാരതം ചുമക്കുവാൻ ചുമട്ട് തൊഴിലാളികൾ വേണമെന്ന അർത്ഥത്തിലല്ല. അത്രയും കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു. വേദോപനിഷത്തുകളിലെ നിഗൂഢ രഹസ്യങ്ങൾ, പുരാണത്തിന്റെ സാരാംശം, നാല് യുഗങ്ങളുടെ വിവരണം, ഭൂതവർത്തമാന ഭാവിയുടെ ചരിത്രങ്ങൾ, ഇതെല്ലാം അടങ്ങുന്നതാണ് മഹാഭാരതം. അതുകൊണ്ടാണല്ലോ വ്യാസ ഭഗവാൻ പറഞ്ഞത്, യതി ഹാസ്തി തദന്യത്ര യമ്നെ ഹാസ്തി നത്തത് ക്വചിത്. ഇതിലുള്ളത് മറ്റു പലതിലും കണ്ടേക്കാം, പക്ഷേ മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തൊരിടത്തും കാണാൻ സാധ്യമല്ല. ബഹുമാന്യരെ, ഭാരതകഥയെ അവലംബമാക്കിക്കൊണ്ട് ഈ കഥ നിങ്ങളുടെ ഏവരുടെയും സഹർഷമായ പരിഗണനയ്ക്കായി ഞാൻ അവതരിപ്പിക്കുന്നു. ഇതിഹാസ ഭൂമിയിൽ

നമ്മളിൽ നിന്നെല്ലാം വിട്ടകന്ന് പ്രായമുള്ളൊരു മനുഷ്യൻ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. അദ്ദേഹം അതീവ ചിന്താധീനനാണ്, ജടാധാരിയും കൃഷകാത്രനുമായ ഒരു വന്യ വയോധികൻ. അദ്ദേഹം ഇരിക്കുന്നത് നമ്മുടെ ഈ ഉത്സവ അന്തരീക്ഷത്തിലല്ല, അദ്ദേഹം ഇരിക്കുന്നത് ഗംഗയുടെ തീരത്താണ്. തപോധനനായ അദ്ദേഹത്തെ നമ്മൾ പൂവിട്ട് പൂജിക്കേണ്ട വ്യക്തിയാണ്. കൊട്ടും കുരവയും ആർപ്പുവിളിയുമായി വരവേൽക്കേണ്ട മനുഷ്യനാണ് ആ തീരഭൂമിയിലിരിക്കുന്നത്. ദുരഭിമാനമോ അഭിയാത്യ ബോധമോ ഇല്ലാതെ തൻ്റെതായ ദോഷവശങ്ങൾ ലോകദൃഷ്ടിയിൽ നിന്ന് മറച്ചു പിടിക്കാൻ നിൽക്കാതെ തീരം പ്രഖ്യാപിച്ച കവി വേദസാണ് ഗംഗയുടെ തീരത്തിരിക്കുന്ന മഹാനുഭാവൻ വേദവ്യാസൻ. പണ്ട് കാളന്തി നദിയുടെ തീരത്ത് കടത്തിറങ്ങാൻ വന്ന പരാശര മഹർഷിക്ക് മുക്കുവ കന്യായ സത്യവതിയിൽ പിറന്ന പുത്രനാണ് കൃഷ്ണദ്വൈപായനൻ എന്നു പേരുള്ള വേദവ്യാസൻ.

വ്യസിച്ചു വേദങ്ങളെല്ലാമേ വ്യാസനായത് കാരണാൽ വേദങ്ങളെ പകുത്തത് കൊണ്ട് അദ്ദേഹത്തിന് പേര് കൈവന്നു വേദവ്യാസൻ. ഋഗ്വേദം, യജുർവേദം, സാമം, അഥർവം ഇതൊക്കെ പകുത്തത് കൊണ്ട് അദ്ദേഹത്തിന് പേരിന് കരഗതമായി വേദവ്യാസൻ. ബഹുമാനരെ, പ്രാർത്ഥനാ നിരതനായി ഗംഗയുടെ തീരഭൂമിയിൽ ഇരിക്കുന്ന വ്യാസ ഭഗവാന്റെ അരികിലേക്ക് മഹാഭാരത കഥയിലെ ഒന്ന് രണ്ട് കഥാപാത്രങ്ങൾ നടന്നെടുക്കുകയായി. ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഒരു സ്ത്രീ കഥാപാത്രം. അവളുടെ ചുരുണ്ട തലമുടി കെട്ടഴിഞ്ഞങ്ങനെ കിടക്കുകയാണ്. ഈ നീണ്ട തലമുടിയുള്ള അതിസുന്ദരിയായ മഹാഭാരത കഥയിലെ ഈ കഥാപാത്രത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ബാധ്യത എനിക്കുണ്ട്. പ്രതിഷേധത്തോടുകൂടി, പ്രതികാര മനോഭാവത്തോടുകൂടി നിൽക്കുന്ന ഈ കഥാനായികയെ പരിചയപ്പെടുത്താൻ വേണ്ടി മഹാകവി വള്ളത്തോളിൻ്റെ രണ്ടു വരി കവിത ഞാൻ കടമെടുക്കുകയാണ്.

13 സംവത്സരക്കാലമായി അഴിഞ്ഞുകിടക്കുന്ന തലമുടിയുമായി ആ സ്ത്രീ കഥാപാത്രം വ്യാസ ഭഗവാന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ബഹുമാന്യ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ സ്ത്രീ കഥാപാത്രം ദാ വ്യാസ ഭഗവാനെ അദ്ദേഹത്തെ വിചാരണ ചെയ്യുകയാണ്. അതെ, 13 സംവത്സരക്കാലമായി അഴിഞ്ഞുകിടക്കുന്ന തലമുടിയുടെ ഉടമയായ ആ സ്ത്രീ കഥാപാത്രം അത്യന്തം പ്രതിഷേധത്തോടുകൂടി അതീവ ഖിന്നയായി അവൾ വ്യാസ ഭഗവാന്റെ അരികിലേക്ക് മന്ദം നടന്നെടുക്കുന്നു. പാഞ്ചാല രാജ്യത്ത് ദ്രുപദ മഹാരാജാവിന്റെ ഓമനപുത്രിയായ പാർശ്വതി എന്ന പാഞ്ചാലി അതീവ ദുഃഖത്തോടുകൂടി തന്നെയാണ് വ്യാസ ഭഗവാനെ അവൾ സമീപിക്കുന്നത്. അത്യന്ത ഖിന്നയായ ആ പെൺകിടാവ് വ്യാസം ഭഗവാന്റെ അരികിലേക്ക് നടന്നു വരുമ്പോ ഒരു ഗാനശകലം എവിടെ നിന്നും ഒഴുകി വരുന്നു. മഹാഭാരത യുദ്ധത്തിന് കാരണക്കാരൻ തടിമാറനായ ഭീമസേനനല്ല, വില്ലാളി വീരനായ അർജുനനല്ല, കൃഷ്ണ ഭഗവാനല്ല, പിന്നെ ആര്? ഈ അഴിഞ്ഞ തലമുടിയുമായി നിൽക്കുന്ന ഈ ഞാൻ, ഈ ദ്രൗപദി. അതല്ലേ, ഈ കേൾക്കുന്ന ശ്ലോകത്തിന്റെ അർത്ഥം? ആ ശ്ലോകം 10 മടങ്ങ് അങ്ങ് ഉയർന്നു കഴിഞ്ഞപ്പോ പ്രതിഷേധത്തോടുകൂടി ദാ വ്യാസ ഭഗവാന്റെ അരികിലേക്ക് അവൾ നടന്നെടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തന്നെ ഒരുങ്ങുകയാണ് വ്യാസ ഭഗവാൻ. കേട്ടില്ലേ എന്നെ കുറിച്ചുള്ള പരാമർശം? ലോകം മുഴുവനും മുടങ്ങുകയാണ്. ലോകവാസികളും ഈ ശബ്ദം മുഴങ്ങുന്നു. ഒരു വലിയ യുദ്ധത്തിന് കാരണക്കാരി ഞാനാണെന്ന് ഈ ദ്രൗപദി. ഞാൻ എന്താ അപരാധമാണ് അങ്ങയോട് ചെയ്തത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാണ് മഹാഭാരത കഥയിൽ അങ്ങനെ ഇത്തരത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്? വ്യാസ ഭഗവാൻ, ദ്രുപദ മഹാരാജാവിന്റെ ഓമന പുത്രിയായി ഞാൻ ജനിച്ചതാണോ ചെയ്ത തെറ്റ്? അതല്ല എങ്കില് പാണ്ഡവരെ, 5 പേരെയും ഭട്ടാക്കന്മാരെ ഞാൻ സ്വീകരിച്ചതോ? അതല്ല, കൃഷ്ണ ഭഗവാന്റെ സഹായം എനിക്ക് സ്വീകരിക്കാൻ പാടില്ലെന്നുണ്ടോ? പറയൂ ഭഗവാൻ, എന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി തന്നാലും. വ്യാസ ഭഗവാൻ, എന്റെ വിവാഹത്തിന് മുൻപ് പാണ്ഡവരും കൗരവരും തമ്മിൽ സ്നേഹത്തിലായിരുന്നു ഭഗവാൻ. അങ്ങനെയായിരുന്നെങ്കില് എന്തിനാ കൗരവരെല്ലാം ചേർന്ന് പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ ശ്രമിച്ചത്? അങ്ങനെയായിരുന്നെങ്കിൽ ബന്ധമുണ്ടെങ്കിൽ അക്രമത്തിന് ഒരുങ്ങുമായിരുന്നു. പിന്നെ അങ്ങയുടെ മഹത്തായ ഈ മഹാഭാരത കഥയില് ഒരു ദ്രോഹം കൂടി അങ്ങ് ചെയ്തിട്ടുണ്ട്. എന്നെ ഒരു കാമചാരിണിയായിട്ടാണ് അങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നെ നോക്കുന്നവർക്കെല്ലാം കാമം തോന്നുക. എന്നിട്ട് പതിവ്രത എന്ന മഹനീയമായ സ്ഥാനം എനിക്ക് നൽകുക, 5 പേരുടെ ഭാര്യയാക്കുക. എന്റെ ചോദ്യത്തിന് എനിക്ക് മറുപടി തന്നാലും മോളെ, ദ്രൗപദി, നിന്റെ ചോദ്യങ്ങളെല്ലാം ശ്രേഷ്ഠമായിരുന്നു. 2000-ലധികം കഥാപാത്രങ്ങൾക്ക് ജന്മം നൽകിയവനാണ് ഈ വ്യാസൻ. പക്ഷേ നിന്നെക്കുറിച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ ജനനം മുതൽ അന്ത്യം വരെയുള്ള കഥ. അതെ, ഞാൻ ഈ ഗംഗയുടെ തീരത്തിരുന്ന് നിന്റെ കഥാഭാഗം മുഴുവൻ ഞാനൊന്ന് ഓർമ്മിച്ചോട്ടേ ദ്രൗപദി.

ദ്രൗപദിയുടെ ജനനം മുതൽ അന്ത്യം വരെയുള്ള കഥാഭാഗം വ്യാസ ഭഗവാൻ ആ ഗംഗാ ഭൂമി തടത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം ഓർമ്മിക്കുകയാണ്. പാഞ്ചാല രാജ്യത്ത് ദ്രുപദ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ഒരു യാഗം നടക്കുന്നു. ദ്രുപദ മഹാരാജാവിന് ഒരാൺകുട്ടിയെ വേണം. അതിനുവേണ്ടിയാണ് ആ യാഗം. യാജനും ഉപയാജനും എന്ന രണ്ട് മഹർഷി സഹോദരന്മാർ യാഗമനുഷ്ഠിക്കുക. യജ്ഞകുണ്ഠം ജ്വലിപ്പിച്ച് മന്ത്രകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവർ യാഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ യാഗഭൂമിയിൽ നിന്നും ഒരു കുമാരൻ അങ്ങ് ഉണർന്നു വരുന്നു. ശിരസിൽ കിരീടവും ശരീരത്തിൽ കവചവും കയ്യിൽ വാളും അമ്പും വില്ലുമൊക്കെയായി ഒരു കുമാരൻ ജ്വാലാവർണ്ണമുള്ള ഒരു യുവാവ് പിറന്നു വീഴുകയാണ്. രണ്ടാമത് മണിവേദിയുടെ മധ്യഭാഗത്ത് നിന്ന് മനുഷ്യരൂപമേന്തിയ ഒരു ദിവ്യ സുന്ദരിയും പിറന്നു വീഴുകയാണ്. ആ അതിമനോഹരനെ യജ്ഞഭൂമിയിൽ ജനിച്ച മാത്രയില് പെട്ടെന്ന് ഒരു അശരീരി അവിടമാകെ മാറ്റിക്കൊള്ളുകയായിരുന്നു.

0: യേശു മധ്യമാ ഇവൾ മൂലം കൗരവർക്ക് കൈവരും പെരുദാഭയം. നാരിമാരിൽ രത്നമായ കൃഷ്ണ ഇവൾ ഈ കുലത്തിന്റെ അന്ത്യം മുടിപ്പിക്കാൻ പിറന്നവളാണ്. ഇവൾ സ്വരകാര്യം ചെയ്ത് ലോകരക്ഷ ചെയ്യും, പക്ഷെ ഇവൾ മുഖാന്തരം കൗരവർക്ക് വലുതായ ഭയം വന്നു കൂടുന്നതാണ്. അശരീരി എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ഭയവിഹ്വലരായും സന്തോഷത്തോടുകൂടിയും കടിഞ്ഞുകൂടുന്ന മഹാരാജാക്കന്മാരും മഹത്തുക്കളും ഒക്കെ. സുഹൃത്തുക്കളെ, യാചനും ഉപയാചനും ചേർന്ന് ഈ യാഗഭൂമിയിൽ ജനിച്ച രണ്ട് മക്കൾ, ആ മകനും മകൾക്കും ചേർന്ന് അവർ നാമകരണം ചെയ്യുന്നു. ആദ്യം ജനിച്ച മകന് നൽകിയ പേര് ദൃഷ്ടദ്യുമ്നൻ. ആദ്യം ജനിച്ച മകന് നൽകിയ പേരാണ് ദൃഷ്ടദ്യുമ്നൻ. രണ്ടാമത് ജനിച്ച മകൾക്ക് നൽകിയ പേര് കൃഷ്ണ. അവൾക്ക് ആ പേര് മാത്രമല്ല ഉള്ളത്, കൃഷ്ണ, പാർശ്വതി, പാഞ്ചാലി, മാലിനി, സൈരന്ധി, ഇതൊക്കെ ഈ കൃഷ്ണയ്ക്ക് അവകാശപ്പെട്ട പേരുകളാണ്. ദ്രൗപദി എന്ന പേരടക്കം കൃഷ്ണയ്ക്ക് അവകാശപ്പെട്ട പേരുകളാണ്. മക്കളങ്ങ് വളർന്നു കഴിഞ്ഞപ്പോ ദ്രുപദ മഹാരാജാവ് അദ്ദേഹം ചിന്താധീനനാണ്. എന്നും വിഷണ്ണനായി ആ കൊട്ടാരത്തിൽ ഉലാത്തുന്ന ദ്രുപദ മഹാരാജാവ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രാജാവിന്റെ അരികിലേക്ക് പതിയെ നടന്നെടുത്തു.
1: എന്താ എന്താ മുഖമല്ലാതിരിക്കുന്നത്?
0: ഒന്നുമില്ല.
1: ഉണ്ടോ?

ആ സ്വയംവര വിവരം അറിഞ്ഞ് മാത്രമല്ലേ മഹാരാജാക്കന്മാർ നാടിന്റെ വിവിധ കോണുകളിൽ നിന്നും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ സദസ്സിലേക്ക് മഹാരാജാക്കന്മാർ പലരും ഇരുപുറപ്പിച്ചു. ഈ സമയമുണ്ട് ഹസ്തിനപുരം കൊട്ടാരത്തിൽ നിന്ന് ദുര്യോധനൻ അടക്കം അവരൊക്കെ എത്തിയിരിക്കുകയാണ്. ദുര്യോധനൻ, ദുശാസനൻ, കർണൻ, വിവകർണൻ, യുഗുത്സു ഒക്കെ എത്തിയിരിക്കുകയാണ്. ഈ സമയമുണ്ട് സുഹൃത്തുക്കളെ, ബ്രാഹ്മണ വേഷധാരികളായ അഞ്ചു പേർ കൂടി ആ സദസ്സിൽ വന്ന് അവരിരുപ്പുറപ്പിച്ചു. ആ വന്നിരിക്കുന്ന അഞ്ചുപേരെയും അവിടെയുള്ള രാജാക്കന്മാർക്കോ മഹത്തുകൾക്കോ ആർക്കും മനസ്സിലായില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ രണ്ടു പേർ കൂടി സദസ്സിൽ വന്ന് ഇരിപ്പുറപ്പിച്ചു. മറ്റാരുമല്ല, സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണനും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ബലരാമനും കൂടി എത്തിയിരിക്കുകയാണ്. പക്ഷെ അദ്ദേഹം വന്നിരിക്കുന്നത് ആ വിവാഹം മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയല്ല, വിവാഹ ചടങ്ങുകളൊന്ന് കണ്ട് ആസ്വദിക്കുന്നത് വേണ്ടി തന്നെയാണ് കൃഷ്ണ ഭഗവാനും ജ്യേഷ്ഠനും കൂടി എത്തിയിരിക്കുന്നത്. പ്രിയരെ, ആ വേദിയുടെ മധ്യഭാഗത്ത് സുദൃഢമായ ഒരു വില്ല് ദ്രുപദ മഹാരാജാവ് തീർപ്പിച്ചിരിക്കുകയാണ്. കാരണം ഈ സ്വയംവര ഒരു മത്സരമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ രാജാവ്. തൊട്ടടുത്ത് തറയിൽ അഞ്ചമ്പുകൾ, തറയിൽ തലം കെട്ട് നിർത്തിയിരിക്കുന്ന ജലം, ഈ ജലത്തിൽ നോക്കിക്കൊണ്ട് വില്ലുയർത്തി ഞാൻ ബന്ധിച്ച് അഞ്ചമ്പുകൾ ഞാനിനോട് ചേർത്ത് ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ യന്ത്രത്തിന് നടുക്കുള്ള പക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തിയാൽ ആ വ്യക്തിക്ക് ദ്രൗപദിയെ വിവാഹം ചെയ്തു കൊടുക്കും. ഇതാണ് നിബന്ധന. പക്ഷേ ആ ചടങ്ങ് ആരംഭിക്കുന്നതിന് മുൻപായി സർവാഭരണ ഭൂഷതിയായ പാഞ്ചാലി ദാ ഒരുങ്ങി രംഗമധ്യഭാഗത്തേക്ക് പതിയെ കടന്നു വരികയാണ്. സർവാഭരണ ഭൂഷതിയായ ദ്രൗപദി പട്ടുവസ്ത്രങ്ങളും രത്നഹാരങ്ങളും ഒക്കെ അണിഞ്ഞുകൊണ്ട് പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ആ സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ സഹോദരൻ അരികിലേക്ക് വന്നു. ആ സദസ്സിനെ ആകെ വന്നിച്ച് നിശ്ചലയായി നിൽക്കുന്ന ദ്രൗപദി ഈ സമയമുണ്ട് ദൃഷ്ടദ്യുമ്നൻ അരികിൽ വന്ന് പറയുന്നു, ഏയ് കൃഷ്ണ, നോക്കൂ, ഏതൊക്കെ രാജ്യത്തിൻ്റെ മഹാരാജാക്കന്മാർ മഹാരാജാക്കന്മാരാണ് വന്നിരിക്കുന്നത്? ഞാൻ കണ്ടില്ലേ, ദുര്യോധനൻ, തൊട്ടടുത്ത് ദുശാസനൻ, അരികിലിരിക്കുന്നത് കർണൻ, യുയുത്സു, വികർണൻ, ഒരുപാട് ഒരുപാട് രാജാക്കന്മാർ. എല്ലാവരെയും സഹോദരൻ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവരെല്ലാം വന്നിച്ചുകൊണ്ട് മധ്യഭാഗത്ത് ഒരുക്കിയിരിക്കുന്ന പീഠത്തിൽ ദ്രൗപദി ഇരിപ്പുറപ്പിച്ചു. ഈ സമയമുണ്ട് വിവാഹ സ്വയംവര വിവരം മത്സര വിവരം അറിയിക്കാൻ വേണ്ടി ദ്രുപദ മഹാരാജാവ് പതിയെഴുന്നേറ്റ് ആ രാജാക്കന്മാരുടെ മുൻപിലേക്ക് വരുന്നു. ബഹുമാന്യരായ മഹാരാജാക്കന്മാരെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ മകൾ കൃഷ്ണയുടെ സ്വയംവര വേദിയാണിത്. ഈ വിവാഹം ഞാനൊരു മത്സരമാക്കി മാറ്റുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എല്ലാവരും കണ്ടല്ലോ, സുദൃഢമായ ഒരു വില്ല് ഇത് ഞാൻ തീർപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ തറയിൽ തളങ്ങിട്ട് കിടക്കുന്ന ജലം, തൊട്ടടുത്ത് അഞ്ചമ്പുകൾ, ഈ വില്ല് നിങ്ങൾ ഞാനിൽ ബന്ധിച്ച് ഉയർത്തി അഞ്ചമ്പുകൾ ഞാനിനോട് ചേർത്ത് തറയിൽ തളങ്ങിട്ടി കിടക്കുന്ന വെള്ളത്തിൽ നോക്കിക്കൊണ്ട് ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ യന്ത്രക്കിളിയുണ്ടല്ലോ, അതിനെ അമ്പെയ്ത് വീഴ്ത്തിയാൽ ആ വ്യക്തിക്ക് എൻ്റെ മോളെ ഞാൻ സ്വയംവരം ചെയ്തു കൊടുക്കുന്നതാണ്. എല്ലാവരും ഇത് അംഗീകരിച്ചു. പലർക്കും പേടി, ഈ വില്ല് ഉയർത്താൻ കഴിയുമോ എന്ന ഭയമാണ് പലരെയും ഭരിക്കുന്നത്. ഈ സമയമുണ്ട് നീണ്ടുയർന്ന് ഒരാൾ മത്സരം ആരംഭിച്ച വാടെ മുന്നിലേക്ക് വന്ന് ഒറ്റ കൈകൊണ്ട് ആ വില്ല് അങ്ങ് ഉയർത്താൻ ശ്രമിക്കുകയാണ്. അയാൾക്ക് അല്പം പോലും അത് ഉയർത്താൻ കഴിയുന്നില്ല. അയാൾ ക്ഷീണിച്ച് അവശനായി അവിടെ നിന്ന് പിൻവാങ്ങുമ്പോൾ ദാ ഉരുണ്ട് വരുണ്ടൊരുത്തിന് ഒരു പൊണ്ണത്തടിയെ മുന്നിലേക്ക് വന്ന് രണ്ട് കൈകൊണ്ടും അയാൾ ആ വില്ല് ഉയർത്താൻ ശ്രമിക്കുകയാണ്. അല്പം പോലും വില്ല് ഉയർത്താൻ സാധിക്കുന്നില്ല. ഓരോരുത്തരും പരാജിതരായി പരാജിതരായി അവിടെ നിന്ന് മടങ്ങുകയാണ്. ഇനി ആരാണാവോ, ഏത് മഹാരാജാവാണ് ഈ വില്ല് കൊലയേറ്റി എൻ്റെ മകളെ ഇവിടെ നിന്ന് മോചിപ്പിക്കാൻ പോകുന്നത്? അങ്ങനെ ചിന്താധീനായി നിൽക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഏതാ സദസ്സിൽ നിന്നും ഒരുവൻ പതി അങ്ങ് എഴുന്നേൽക്കുക. കവചകുണ്ഡലങ്ങളും കർണഭൂഷണങ്ങളുമുള്ള അതിതേജസ്വിയായ ഒരുവൻ ദാ മുന്നിലേക്ക് വന്ന് ആ സദസ്സിനെ വന്നിച്ച് വില്ല് നമസ്കരിച്ച നിഷ്പ്രയാസം ആ യുവരാജൻ അയാളുടെ ആ വില്ല് വില്ലിനെ ഉയർത്തി കഴിഞ്ഞു. ആ ഞാൻ പഠിച്ച് ബന്ധിക്കുകയാണ്.

0: കളങ്ങിട്ട് കിടക്കുന്ന ജലം. അതിൽ നോക്കിക്കൊണ്ട് ആകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന പക്ഷിയെ അമ്പയ്യാൻ ഒരുങ്ങുമ്പോ ഇടിമുഴക്കം പോലൊരു ശബ്ദം,
1: ഈ സൂതപുത്രൻ ഞാൻ വിവാഹം ചെയ്യില്ലേ.
0: കർണകഠോരമായ ആ ശബ്ദം കേട്ട് ഞാൻ അടിച്ച് വില്ല് താഴേക്ക് വെച്ച് സൂര്യഭഗവാനെ ഒന്ന് നോക്കി. അവിടെ നിന്ന് നിഷ്പ്രഭനായി നടന്നു നീങ്ങുന്നു മഹാരഥനായ സൂര്യപുത്രൻ കർണൻ. അക്ഷോഭ്യനായി അതീവ ഖേദത്തോടെ അകലേക്ക് അകലേക്ക് നടന്നു നീങ്ങുന്ന കർണൻ, ഇനി ആരാണാവോ എന്റെ മോളെ, എന്റെ മോള് വില്ല് കുലിയേറ്റി ഇവിടുന്ന് മോചിപ്പിക്കാൻ പോകുന്നത്. ദുഃഖനിമഗ്നമായ മിഴികളുമായി ദ്രുപദ മഹാരാജാവ് ഇരിക്കുമ്പോ ആ സദസ്സിൽ ബ്രാഹ്മണ വേഷധാരികളായ അഞ്ചുപേരുടെയിൽ ഒരാളനക്കം ഇന്ദ്രധ്വജ പ്രഭനായ അർജുനൻ. അത് അർജുനനാണെന്ന് അവിടെ കൂടി ആർക്കും വ്യക്തമല്ല. ബ്രാഹ്മണ വേഷത്തിൽ അവരെല്ലാവരും വേഷപ്രച്ഛന്നരായി എത്തിയിരിക്കുകയാണ്. അർജുനൻ മുന്നിലേക്ക് വന്ന് ആ സദസ്സിനെ വന്ദിച്ചു. വില്ലുവടങ്ങി നിഷ്പ്രയാസം അർജുനൻ ലക്ഷ്യം ഭേദിച്ചു കഴിഞ്ഞു. ആഹ്ലാദാരം ഉയരുകയാണ്, പേരുവിളികളും ആർപ്പുവിളികളും മുടങ്ങുകയാണ്. ആർപ്പുവിളിയും പേരുവിളിയുമായി അന്തരീക്ഷം മുഖരിതമാകുന്ന നേരത്ത് സന്തോഷമതിയായ കൃഷ്ണ വരണമാല്യം എടുത്തുകൊണ്ട് മുന്നിലേക്ക് ഓടി വന്ന് അർജുന്റെ കഴുത്തിൽ ആ മാല അങ്ങ് അണിയിച്ചു കഴിഞ്ഞു. അത് അർജുനനാണെന്ന് കൃഷ്ണയ്ക്ക് അറിഞ്ഞുകൂടാ. അർജുനൻ ദാ കൃഷ്ണയുടെ ദ്രൗപദിയുടെ കരം ഗ്രഹിച്ച് ആ വേദിയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. പക്ഷെ ഈ കാഴ്ച അവിടെ കൂടിയ മഹാരാജാക്കന്മാർക്ക് ആർക്കും തൃപ്തിയായില്ല. ദുര്യോധനടക്കം അവരെ ഗൂഢാലോചനയിലാണ്. ഈ സ്വയംവരം ക്ഷത്രിയൻ അവകാശപ്പെട്ടതാണ്. അതെ, നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ ഈ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ ബ്രാഹ്മണർക്ക് എന്താ കാര്യമുള്ളത്? നമ്മൾ ആരെയും ബോധ്യപ്പെടാത്ത ഈ ദ്രുപദന്റെ മകൾ, ഈ കൃഷ്ണ, ഈ പാഞ്ചാലി, അവളെ നമ്മൾ തീയിട്ട് ചുട്ട് കരിക്കേണ്ടതാണ്. അവരാക്രമിക്കാൻ ഒരുങ്ങുകയാണ്. കർണനടകം, ദുശാസനടകം, ദുര്യോധനടകം, ആ നൂറ്റുപേര് അക്രമത്തിന് വേണ്ടി ഒരുങ്ങുമ്പോ അർജുനനും ഭീമനും അരികിലേക്ക് വന്നു. പേടിച്ച് മറച്ചു നിൽക്കുന്ന ദ്രുപദ മഹാരാജാവിനെ സമാധാനിപ്പിക്കുന്നു. അങ്ങ് പേടിക്കണ്ട, ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങളൊരു ചെറിയ ഷോ നടത്താൻ പോവാണ്, ഒരു സവാരി ഗിരിഗിരി. ദാ ഇപ്പൊ കാണിച്ചു തരാം. തന്റെ ശസ്ത്രവൈദഗ്ധ്യം എല്ലാം പ്രകടമാക്കുന്ന അർജുനൻ, ഭീമൻ അതിൽ നിന്നില്ല, ഒരു മരം പിഴുതെടുത്ത് ആ ജനക്കൂട്ടത്തിലേക്ക് അങ്ങ് വഴിച്ചെറിഞ്ഞു. ആ മരം ചെന്ന് വീണപ്പോ ആത്മരക്ഷാർത്ഥം അക്രമകാരികൾ അവിടെ നിന്ന് ഓടിപ്പായുകയാണ്. അങ്ങനെ ദ്രൗപദിയെയും ദ്രുപദ മഹാരാജാവിനെയും ആ കൊട്ടാരത്തിനെയും സുരക്ഷിതമാക്കി. ദ്രൗപദിയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പാണ്ഡവർ അഞ്ചുപേര് അവർ പോകുന്നത് കുംഭകാര മന്ദിരം. അരക്കില്ലത്ത് നിന്ന് രക്ഷപ്പെട്ട പാണ്ഡവർ ഒളിവിൽ കഴിയുന്ന സ്ഥലമാണ് ഈ കുശകാഗ്രഹം. ആ ഗ്രഹത്തിലേക്ക് അവര് കടന്നു വരികയാണ്. പക്ഷേ അമ്മ കുന്തി മാതാവ് ആ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ആലോചിക്കുന്നു.
2: എന്റെ ദൈവമേ, എന്റെ മക്കള് രാവിലെ പോയതാ ഭിക്ഷാടനത്തിനെന്ന് പറഞ്ഞ്, ഇതുവരെ അവർ മടങ്ങി വന്നില്ല. നേരം ഇരുട്ടുന്നു. ഈശ്വര, എൻ്റെ മക്കൾക്ക് എന്താ സംഭവിച്ചിരിക്കുക?
0: മക്കളെയും ചിന്തിച്ച് കുന്തി മാതാവ് ആ ഭവനത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ ദാ വീട്ടിലേക്ക് നടന്നെടുക്കുന്ന പാണ്ഡവർ, ദ്രൗപദിയുടെ കൂടെ കടന്നു വരുന്ന പാണ്ഡവർ ധർമ്മപുത്രർ വിളിച്ചു പറയുന്നു,
2: അമ്മേ, ഞങ്ങൾക്ക് ഭിക്ഷ കിട്ടിയിട്ടുണ്ട്.
0: ആ ഭിക്ഷ എന്തെന്നറിയാതെ അകത്ത് നമ്മ വിളിച്ചു പറയുന്നു,
2: എൻ്റെ മക്കളെ, നിങ്ങൾക്ക് കിട്ടിയ ഭിക്ഷ നിങ്ങൾ അഞ്ചുപേരും കൂടി പങ്കിട്ടെടുത്തുകൊള്ളൂ.
0: അത് പറഞ്ഞു തീർന്നേ ഉടൻ മക്കളുടെ കൂടെ പാണ്ഡവർ അഞ്ചുപേരുടെയും കൂടെ കടന്നു വരുന്ന ആ സൗന്ദര്യ ദേവതയെ കണ്ട് കുന്തി മാതാവ് അത്ഭുത പരിതന്ത്രയെ നിൽക്കുകയാണ്.
2: എന്റെ ദൈവമേ, ഞാൻ എന്ത് അബദ്ധമാണ് പറഞ്ഞു കൂട്ടിയത്?

0: എന്റെ ദൈവമേ, ഞാൻ എന്റെ അബദ്ധമാണ് പറഞ്ഞു കൂട്ടിയത്. മോനെ, യുധിഷ്ഠിര, നിങ്ങൾക്ക് കിട്ടിയ ഭിക്ഷ ഈ സതീരത്നമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ മക്കളെ, എന്റെ വാക്ക് തെറ്റാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ? എന്താ നീ ഒന്ന് മിണ്ടാത്തത്? എന്റെ വാക്ക് തെറ്റാതിരിക്കാൻ വല്ല മാർഗമുണ്ടോ?
1: അമ്മയെ, അമ്മ കരയാതെ, ഞങ്ങളുടെ അമ്മ വിഷമിക്കാതെ. വില്ല് കുലിയേറ്റി ദ്രൗപദിയെ സ്വന്തമാക്കിയത് ഞാനോ ഭീമനോ നകലനോ സഹദേവനോ അല്ല, നാം നിൽക്കുന്നു വില്ലാളി വീരൻ അർജുനൻ. അർജുനനല്ലേ വില്ല് കുലിയേറ്റി ദ്രൗപദിയെ സ്വന്തമാക്കിയത്? അതുകൊണ്ട് അമ്മ പേടിക്കേണ്ട, മുറയനുസരിച്ച് ദ്രൗപദി അർജുനന്റെ ഭാര്യയായി തീരുന്നതാണ്. അത് പറഞ്ഞു തീർന്ന പാടെ അർജുനൻ മുന്നിലേക്ക് ചാടി വീണു.
0: ജേസൻ എന്തായി പറയുന്നത്? അങ്ങയുടെ അർജുനന്മാരായി ഞങ്ങൾ നാലുപേരുണ്ടല്ലോ, ഞങ്ങൾ നാലുപേരും അങ്ങേക്കും ഭൃത്യരാണ്. അതുകൊണ്ട് ഈ നിൽക്കുന്ന ദ്രൗപദി നമുക്ക് അഞ്ചു പേർക്കും അവകാശപ്പെട്ടതാണ്.
1: അതാ ആ മനുഷ്യനെ വല്ലാതെ ദുഃഖാകുലനാക്കി. ചിന്താഭരിതനായി നിൽക്കുന്ന യുധിഷ്ഠിര മഹാരാജാവ് പെട്ടെന്നാണ് അദ്ദേഹം ഓർമ്മിച്ചത് വ്യാസ ഭഗവാനെ കണ്ട കാര്യം. മക്കളെ, നിങ്ങൾ എല്ലാവരും കൂടി അങ്ങോട്ടൊക്കെ പോകുന്നു. അന്ന് ഭിക്ഷാടനത്തിൽ ഇറങ്ങുമ്പോൾ വ്യാസ ഭഗവാൻ മുന്നിൽ വന്ന് പെടുകയുണ്ടായി.
0: എല്ലാവരും കൂടി ഇത്ര രാവിലെ അങ്ങോട്ടൊക്കെ പോകുന്നു, ദ്രൗപദി സ്വയംവരത്തിന് വേണ്ടി പോവുകയാണ്
1: എങ്കില് ദ്രുപദന്റെ മകൾ ദ്രൗപദി നിങ്ങൾക്ക് അഞ്ചു പേർക്കും ഭാര്യയായി തീരുന്നതാണ്. ആ വാക്കുകളാണ് ധർമ്മപുത്രർക്ക് അല്പം ആശ്വാസം പകർന്നത്. എല്ലാവരും രാത്രി ഭക്ഷണം കഴിഞ്ഞ് നിദ്രയ്ക്ക് കീഴ്പ്പെട്ടു. ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് അവരെല്ലാവരും ദാ ഉറങ്ങാൻ കിടക്കുകയാണ്. ക്ഷത്രിയ ധർമ്മം എന്ന് പറഞ്ഞാൽ അമ്മയെ പരിരക്ഷിക്കുക. അമ്മ പരിരക്ഷണത്തിന്റെ ഭാഗമായി തലഭാഗത്ത് മക്കൾ കിടത്തിയിരിക്കുകയാണ്. അഞ്ചുപേരും നീണ്ട് നിവർന്നു കിടക്കുന്നു. കാൽക്കീഴിൽ കിടക്കുന്നത് ദ്രൗപദി, ഭാര്യ കാൽക്കീഴില്, അമ്മ തലഭാഗത്ത്. ഇവിടെ പുരാണം പഠിപ്പിക്കുന്നത് ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് അമ്മയുടെ പരിരക്ഷ മാതാവിനെ സംരക്ഷിച്ചിരിക്കുന്നു തലഭാഗത്ത്. ഈ സമയമുണ്ട് സുഹൃത്തുക്കളെ, ഇരുട്ടിന്റെ മറപറ്റി കുംഭകാര മന്ദിരത്തിന് പുറത്ത് ഒരു മനുഷ്യൻ പരിങ്ങിപ്പതിഞ്ഞ് നിൽക്കുകയാണ്. മറ്റാരുമല്ല, ദൃഷ്ടദ്യുമ്നൻ, ദ്രൗപദിയുടെ സഹോദരൻ. അയാൾ പരിങ്ങിപ്പതിങ്ങി കുംഭകാരത്തിന് ചുറ്റും നടക്കുന്നു. തന്റെ പെങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത് ശൂദ്രനോ വൈശ്യനോ മേൽജാതിക്കാരനോ കീഴ്ജാതിക്കാരനോ ഇല്ലെങ്കിൽ പാണ്ഡവ മധ്യമനായ അർജുനൻ തന്നെയായിരിക്കുമോ തന്റെ പെങ്ങളെ കൊണ്ടുപോയിരിക്കുന്നത്? ഇതറിയാൻ വേണ്ടി പിതാവ് പറഞ്ഞയച്ചിരിക്കുകയാണ്. അവരുടെ ജീവിത രീതി സംസ്കാരം ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ദൃഷ്ടദ്യുമ്നൻ ദ്രുപദ മഹാരാജാവിന്റെ അരികിൽ എത്തിയിരിക്കുന്നു. പിതാവേ, പിതാവേ, എനിക്കൊരു സന്തോഷ വാർത്ത അങ്ങയോട് പറയാനുണ്ട്. നമ്മുടെ ആഗ്രഹം സഫലമായിരിക്കുന്നു പിതാവേ, നമ്മുടെ ആഗ്രഹം പരിപൂർണമായിരിക്കുന്നു. നമ്മുടെ ദ്രൗപദിയെ കൊണ്ടുപോയത് ശൂദ്രനോ വൈശ്യനോ മേൽജാതിക്കാരനോ കീഴ്ജാതിക്കാരനോ അല്ല, പാണ്ഡവ മധ്യമനായ അർജുനൻ തന്നെയാണ് നമ്മുടെ ദ്രൗപദിയെ കൊണ്ടുപോയിരിക്കുന്നത്. സത്യം, ഞാൻ കുംഭകാര മന്ദിരത്തിൽ ചെന്നു, അവരെല്ലാവരെയും കണ്ട് ബോധ്യപ്പെട്ടു. അതിനുശേഷം എത്തിയിരിക്കുകയാണ്. അത് കേട്ടപാടെ ദ്രുപദ മഹാരാജാവിന്റെ ആഹ്ലാദത്തിന് പിന്നെ അതിരില്ലായിരുന്നു.

0: വിവരമറിഞ്ഞപാടെ അത്യാഹ്ലാദത്തോടുകൂടി ഇതാ ദ്രുപദ മഹാരാജാവും പരിവാരവും അവർ കുംഭകാര മന്ദിരത്തിലേക്ക് വരികയാണ്. അവരുടെ ക്ഷണപ്രകാരം പാണ്ഡവർ അഞ്ചുപേര്, കുന്തി മാതാവ് അടക്കം, ദ്രൗപദി അടക്കം ദ്രുപദ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അവരെല്ലാവരും കടന്നു വരുന്നു. അന്തപ്പുര സ്ത്രീകൾ പുറത്ത് കൂടി ഇറങ്ങി അല്ല വന്നാട്ടെ, എല്ലാവരും അന്തപുരത്തിലേക്ക് പ്രവേശിച്ചാട്ടെ, അകത്തൊക്കെ കടന്നിരുന്നാട്ടെ, എല്ലാവരും സ്വീകരിച്ചു കൊണ്ടുപോകുന്നു. അവരെല്ലാം ഉപവിഷ്ടരായി. ശുഭമായ മുഹൂർത്തമാണിത്. മഹർഷിമാർ വന്നിരിക്കുന്നു, രാജാക്കന്മാർ ഏതൊക്കെ സ്ഥലത്തു നിന്നാണ് എത്തിയിരിക്കുന്നത്. ഈ മുഹൂർത്തം ഇതൊരിക്കലും പാഴുവരാൻ പാടില്ല, ഒരിക്കലും ഇത് പാഴാവാൻ പാടില്ല. അതുകൊണ്ട് ഈ നല്ല മുഹൂർത്തത്തിൽ വെച്ച് തന്നെ എൻ്റെ മകൾ ദ്രൗപദിയുടെ കഴുത്തിൽ പാണ്ഡവ മധ്യമനായ അർജുനൻ വരണമാല്യമണിയിക്കട്ടെ. അത് പറഞ്ഞു തീർന്നപാടെ ധർമ്മപുത്രൻ മുന്നിലേക്ക് ചാടി വീണു, അരുത് മഹാരാജാവേ, ഈ നിൽക്കുന്ന ദ്രൗപദി ഞങ്ങൾ കാച്ചുപേർക്കും ഭാര്യയായി തീരുന്നതാണ്.
1: എന്തായി കേൾക്കുന്നത്? എന്റെ ഒരേ ഒരു മകൾ അഞ്ചു പേർക്ക് ഭാര്യയായി തീരണമെന്നു? ഒരു പുരുഷന് അനവധി ഭാര്യമാരുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു സ്ത്രീക്ക് അനവധി ഭർത്താക്കന്മാർ ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അങ്ങ് അങ്ങ് ധർമ്മവേദ വിരുദ്ധമായി സംസാരിക്കുന്നു.
0: ഇല്ല ദ്രുപദ മഹാരാജൻ, ഞാൻ ധർമ്മപുത്രനാണ്, ധർമ്മം തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഗുരുക്കളിൽ വലിയ ഗുരു അമ്മയാണ്. അമ്മ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടിയ ഭിക്ഷ അഞ്ചുപേർ കൂടി പങ്കിട്ടെടുത്തു കൊള്ളുവാൻ. അതുകൊണ്ട് ഈ നിൽക്കുന്ന ദ്രൗപദി ഞങ്ങൾക്ക് അഞ്ചുപേർക്കും ഭാര്യയായി തീരുന്നതാണ്. അന്തസംഘർഷം നിറഞ്ഞ മുഹൂർത്തത്തിലേക്ക് പ്രിയരെ ഒരാൾ കടന്നു വരുന്നു. വ്യാസ ഭഗവാൻ കടന്നു വരികയാണ്. എന്താണ് വലിയ ചർച്ചയിലാണെന്ന് തോന്നുന്നല്ലോ അന്തരീക്ഷം കണ്ടിട്ട്. വ്യാസ ഭഗവാൻ, എന്റെ ഒരേ ഒരു മകൾ കൃഷ്ണ അഞ്ചുപേരുടെ ഭാര്യയാകണമെന്ന് ധർമ്മപുത്രർ പറയുന്നു. ഓഹോ, ഇതാണോ വിഷയം? നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാം. വരൂ ദ്രുപദ മഹാരാജാവേ, എന്തിനും പരിഹാരമുണ്ടല്ലോ, നിങ്ങൾ എന്റെ കൂടെ വരൂ. ദ്രുപദ മഹാരാജാവിനെയും കൊണ്ട് അകത്തളത്തിലേക്ക് തിരിക്കുന്നു. മഹാരാജൻ, ഞാനൊരു കഥ നിങ്ങളെ പറഞ്ഞ് കേൾപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം, എന്തിനും പരിഹാരം വേണമല്ലോ. ഒരു താപസ കന്യകയുടെ കഥ, അത് നിങ്ങൾ കേട്ടുകൊള്ളൂ.

ആ താപസകന്യക ശിവഭഗവാനെ ധ്യാനിക്കുകയാണ്. എനിക്ക് ഭർത്താവിനെ തരണേ, എനിക്ക് ഭർത്താവിനെ തരണേ. അവൾ പ്രാർത്ഥിച്ച ഉടൻ തന്നെ ശിവഭഗവാൻ പ്രത്യക്ഷനായി, അവളെ അനുഗ്രഹിച്ചു, നിനക്ക് ഭർത്താവ് ഉണ്ടാവട്ടെ. പക്ഷെ അവൾ കണ്ണടച്ചാണ് പ്രാർത്ഥിച്ചത്. ഭർത്താരം ദേഹി, ശിവഭഗവാൻ അനുഗ്രഹിച്ചത് അവൾ അറിഞ്ഞില്ല. അവൾ പിന്നെയും പറയുന്നു, ഭർത്താരം ദേഹി, എനിക്ക് ഭർത്താവിനെ തരണേ. ശിവഭഗവാൻ പിന്നെയും അനുഗ്രഹിച്ചു, നിനക്ക് ഭർത്താവ് ഉണ്ടാവട്ടെ. അങ്ങനെ 5 പ്രാവശ്യം അവൾ ആവശ്യപ്പെട്ടു. 5 പ്രാവശ്യം ശിവഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ആ താപസ കന്യകയാണ് അങ്ങ് നടത്തിയ യാഗത്തിൽ ജനിച്ച ഈ നിൽക്കുന്ന കൃഷ്ണ. അതുകൊണ്ട് ഈ നിൽക്കുന്ന കൃഷ്ണ പാണ്ഡവർ 5 പേരുടെയും ഭാര്യയായി തീരുന്നതാണ്. അത് പറഞ്ഞു തീർന്ന പാടെ അദ്ദേഹത്തിന് സന്തോഷമായി. വ്യാസ ഭഗവാൻ പറഞ്ഞാൽ ഞാൻ എതിരെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇനി വ്യാസ ഭഗവാന്റെ അഭിപ്രായ പ്രകാരം പാണ്ഡവർ 5 പേര് ചേർന്ന് എന്റെ മകൾ ദ്രൗപദിയുടെ കഴുത്തിൽ അവരൊരുമിച്ച് ഒരുമിച്ചങ്ങളിൽ വരണമാല്യം ചാർത്തിക്കോട്ടെ.

മുറജപപ്രകാരമുള്ള പാണിഗ്രഹണ കർമ്മത്തിന് മുറജപപ്രകാരമുള്ള പാണിഗ്രഹണ കർമ്മത്തിനായി ആ കൊട്ടാരം ഉടുത്തൊരുങ്ങിയിരിക്കുകയാണ്. ഒരു വലിയ മനോഹരമായ പന്തലങ്ങ് വീണ്ടും ഉയർന്നു കഴിഞ്ഞു. ശരിയായ വിവാഹകർമ്മം നടക്കാൻ പോവുകയാണ്. ദാ മഹർഷിമാരും മഹത്തുക്കളും ഒരുപാട് ശ്രേഷ്ഠ പ്രമുഖരൊക്കെ അങ്ങോട്ട് ഗതിയിട്ടുണ്ട്. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ മംഗളകർമ്മം നടക്കാൻ പോകുന്നു. അഗ്നികൂട്ടി ആഹൂതി ചെയ്ത മന്ത്രവിധി പ്രകാരമുള്ള പാണിഗ്രഹണ കർമ്മം ദാ സർവാഭരണ ഭൂഷതയായി എത്തിയിരിക്കുന്ന ദ്രൗപദിയുടെ കഴുത്തിൽ അഞ്ചുപേർ വരണമാല്യമണിയിക്കുന്നു. പാണ്ഡവർ അഞ്ചുപേര്, കൃഷ്ണ ദ്രൗപദിയായി തീർന്ന സുന്ദര മുഹൂർത്തം. അതെ, ഇപ്പോഴാണ് ദ്രൗപദി ആ പേരിന് അർഹനയായി തീരുന്നത്. ദ്രൗ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അഞ്ച്, പതി ഭർത്താവ്, അഞ്ച് ഭർത്താക്കന്മാരുള്ളവൾ ആരോ അവൾ ദ്രൗപദി. അങ്ങനെ കൃഷ്ണയ്ക്ക് ദ്രൗപദി എന്ന പേര് കൂടി കരഗതമായിരിക്കുകയാണ്. എന്തൊക്കെ സമ്മാനങ്ങൾ, സമ്മാനങ്ങളുടെ പ്രവാഹമാണ് അവിടെ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ രാജാക്കന്മാർ സമ്മാനം കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. ഈ സമ്മാനമാണ് സുഹൃത്തുക്കളെ ആധുനികതയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീധനം എന്ന മഹാവിപത്ത്. ഇവിടെ സ്ത്രീധനം കൊടുക്കാൻ പാടില്ല, വാങ്ങാൻ പാടില്ല. ഇതൊക്കെ ജനാധിപത്യ വ്യവസ്ഥയിൽ രേഖയുള്ളതാണ്. പക്ഷേ ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് കൃത്യമായി നടന്നു പോവുകയാണ്. ആ മഹാഭാരത കഥയിൽ സമ്മാനങ്ങളുടെ പ്രവാഹമാണ്. അതിസമ്പുഷ്ടമായ രീതിയിൽ വിവാഹ ചടങ്ങ് പര്യവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഒരാൾ അത്യധികം ദുഃഖത്തോടുകൂടി ഖേദത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നു. ഹസ്തിനപുരം കൊട്ടാരത്തിൽ, അതെ, ദുര്യോധനൻ. അവന്റെ അമർഷത്തിന് കാരണം മറ്റൊന്നുമല്ല, വില്ലു കുലിയേറ്റി ദ്രൗപദിയെ സ്വന്തമാക്കിയത് അർജുനനാണെന്ന് ദുര്യോധനൻ അറിഞ്ഞിരിക്കുന്നു. അതാണ് അയാളുടെ ദേഷ്യത്തിന് കാരണം. എന്റെ മന്ത്രി പുരോചനൻ, അവനോട് ഞാനാണ് കൽപ്പിച്ചത് അവരെല്ലാവരെയും അരക്കില്ലത്തിലിട്ട് ചുട്ടുകൊല്ലാൻ, എന്നിട്ട് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയല്ലേ ഇത്. പാണ്ഡവര് ദ്രൗപദിയുടെ കൂടെ ദ്രുപദ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടുകയാണ്. അമർഷം സഹിക്കവേ അത് കഴിഞ്ഞുകൂടുന്ന ദുര്യോധനൻ, ഈ സമയമുണ്ട് സുഹൃത്തുക്കളെ, ഒരാൾ അതീവ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടുന്നു. മറ്റാരുമല്ല, അന്ധനായ ധൃതരാഷ്ട്ര, ദുര്യോധനന്റെ പിതാവ്. അദ്ദേഹത്തിന്റെ ആഹ്ലാദത്തിന് കാരണം മറ്റൊന്നുമല്ല, പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു എന്ന സന്തോഷമാണ് അദ്ദേഹത്തെ ഉത്സുഖരാക്കിയിരിക്കുന്നത്. വിവരമറിഞ്ഞപാടെ പാണ്ഡവരെല്ലാവരെയും അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ആ വിവരം കിട്ടിയ മാത്രയില് ക്ഷണപത്രം ലഭിച്ച പാടെ പാണ്ഡവരെല്ലാവരും ദ്രൗപദിയുടെ കൂടെ, കുന്തി മാതാവിന്റെ കൂടെ ഹസ്തിനപുരം കൊട്ടാരത്തിലേക്ക് അവരെ എഴുന്നള്ളുകയാണ്. അവരെല്ലാവരും സ്വീകരിച്ച് അകത്ത് കൊണ്ടുപോകുന്നു. ദ്രൗപദി അകത്തങ്ങ് പ്രവേശിക്കും മുമ്പ് പ്രപിതാമഹന്മാരെ എല്ലാവരെയും വന്ദിക്കുന്നു. ഭാരത കജകേസരികളെല്ലാം നിരന്നിരിക്കുന്ന ആ സഭാതലം, ഭീഷ്മ പിതാമഹൻ, ദ്രോണാചാര്യർ ഇതായിരിക്കുന്നു, കൃതവർമാവ്, കൃപാചാര്യർ, എത്രയെത്ര മഹത്തുക്കൾ എല്ലാവരെയും വന്ദിച്ചുകൊണ്ട് ദ്രൗപദി അകത്തേക്ക് കടക്കുമ്പോൾ അന്ധനായ ധൃതരാഷ്ട്രർ പാണ്ഡവരെ അരികിലേക്ക് ക്ഷണിച്ചു. മക്കളെ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നറിയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിങ്ങനെ ശത്രുക്കളായി കഴിയേണ്ടവരല്ല, എൻ്റെ സഹോദരൻ്റെ പൊന്നു മക്കളാണ് നിങ്ങൾ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് മറ്റൊന്നുമല്ല, ഈ രാജ്യം ഹസ്തിനപുരം ഞാൻ രണ്ടായി പകുക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ പകുതി ഭാഗം നിങ്ങൾ സ്വീകരിച്ച് ഖാണ്ഡവനം എന്ന സ്ഥലത്തൊരു കൊട്ടാരം നിർമ്മിച്ച് രാജ്യം ഭരിച്ച് നിങ്ങൾ സുഖസമ്പന്നമായി എൻ്റെ മക്കൾ ജീവിക്കുക. അതിനുവേണ്ടിയാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചത്. അത് കേട്ടപാട് പിന്നെ താമസമുണ്ടായിരുന്നില്ല. രാജ്യത്തിൻ്റെ അളന്നു കുറിക്കൽ, തിട്ടപ്പെടുത്തൽ ഒക്കെ വളരെ വേഗത്തിൽ നടക്കുകയായിരുന്നു. പാണ്ഡവരെല്ലാവരും ഖാണ്ഡവ വനത്തിൻ്റെ ഭാഗത്തെത്തി സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി. അതിൻ്റെ ഹൃദയതലത്തിൽ അവരു ഒരു കൊട്ടാരം അങ്ങ് പണിതീർത്തിരിക്കുന്നു. അതിമനോഹരമായ ഒരു കൊട്ടാരം, ഇന്ദ്രപ്രസ്ഥം, ആ കൊട്ടാരം അങ്ങ് പണിതീർത്തിരിക്കുകയാണ്.

0: അതിമനോഹരമായ ഒരു കൊട്ടാരം, ഇന്ദ്രസഭയ്ക്ക് തുല്യമായ ഒരു കൊട്ടാരം, ഇന്ദ്രപ്രസ്ഥം ദേവേന്ദ്രന്റെ സഭയ്ക്ക് തുല്യമായ ഒരു കൊട്ടാരം അവരങ്ങ് പണിതീർത്തിയിരിക്കുകയാണ്. സ്ഫടിക സങ്കാശമായ കൊട്ടാരം, കുംഭാകാരവും കുംഭമന്ദിരവും രാജസഭയും ഒക്കെയുള്ള വർണ്ണഖചിതമായ ആ കൊട്ടാരം, രത്നം പകർന്ന ആ കൊട്ടാരം. ആ കൊട്ടാരത്തിൽ ആ പാണ്ഡവർ അഞ്ചു പേരുടെ കൂടെ ദ്രൗപദി അങ്ങ് കഴിഞ്ഞുകൂടുകയാണ്. സന്തോഷത്തിൻ്റെ നാളുകൾ അടർന്നു വീണുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസമുണ്ട്, പുറത്ത് ഒരു ശബ്ദം കേൾക്കാം, നാരായണ നാരായണ. വിളി കേട്ടപ്പോ ആളെ മനസ്സിലായല്ലോ, നമ്മുടെ നാരദ മഹർഷി, സപ്തർഷികളിൽ ഒരാൾ നാരദ മഹർഷി. കയ്യിലൊരു വീണ, മറുകയിലൊരു ചപ്പളാങ്കട്ട. ആദ്യത്തെ കഥാപ്രസംഗകനാണ് സുഹൃത്തുക്കളെ കടന്നു വരുന്നത്. നമ്മുടെ ഇതിഹാസ ഗ്രന്ഥമായ മഹാഭാരതത്തിലെ ആദ്യത്തെ കാഥകൻ കടന്നു വരുന്നു. അവിടെ കേട്ടത് ഇവിടെ പറയുക, ഇവിടെ കേട്ടത് അവിടെ പറയുക. ഇതാണല്ലോ നാരദ മഹർഷി. സത്യം വിളിച്ചു പറഞ്ഞ ആ മഹർഷി വര്യനെ കണ്ടപാടെ ദ്രൗപദി മുന്നിലേക്ക് വന്ന് ആ പാദം വന്നിച്ച് അന്തപുരത്തിലേക്ക് മടങ്ങുകയാണ്. എന്താണ് എന്താണ് നാരദ മഹർഷി അങ്ങ് അങ്ങ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എഴുന്നള്ളിയത്? മക്കളെ, ഞാൻ ഇവിടെ എത്തിയത് നിങ്ങളോട് ഒരു സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങൾ അഞ്ചു പേർക്കൊരു ഭാര്യ ദ്രൗപദി, അതൊരു കുഴപ്പം പിടിച്ച കാര്യമാണ്. നിങ്ങൾ ഒരുമിച്ച് അങ്ങ് കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ വലിയ സംഘർഷം ഈ കൊട്ടാരത്തിലുണ്ടാകും. അതുകൊണ്ട് ഞാനൊരു ഉപാധി നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ്. നിങ്ങളൊരു മുറപ്രകാരം ഇവിടെ ജീവിച്ചാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ഒരാള് ആദ്യം ധർമ്മപുത്രരുടെ കൂടെ ജീവിക്കുക, ഒരു വർഷം നിങ്ങൾ കഴിഞ്ഞുകൂടണം. അതിനുശേഷം അടുത്തയാളിൻ്റെ കൂടെ കഴിയാം. ഈ കാലയളവിൽ മറ്റൊരാൾ അങ്ങോട്ടും കടന്നു വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ആ വ്യക്തി ആരോ അവൻ ഒരു വർഷം വനവാസം അനുഷ്ഠിക്കണം. ഈ നിബന്ധന നിങ്ങൾക്ക് സമ്മതമാണോ? സമ്മതമാണോ? സമ്മതമാണോ? അവരെല്ലാവരും അംഗീകരിച്ചു. ഒരു നല്ല കാര്യമാണ് അദ്ദേഹം മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഒരു വർഷം ഒരാളോടൊത്ത് ദ്രൗപദിക്ക് കഴിയാം. ഈ കാലയളവിൽ മറ്റൊരാൾ അങ്ങോട്ടേക്ക് വരാൻ പാടില്ല. വന്നാൽ ആ വ്യക്തി ഒരു വർഷം വനവാസം അനുഷ്ഠിക്കണം. അടുത്തത് ആദ്യത്തത് ധർമ്മപുത്രൻ, രണ്ടാമത്തത് ഭീമൻ, മൂന്നാമത്തത് അർജുനൻ, നകുലൻ, സഹദേവൻ. ക്രമം അനുസരിച്ച് ഓരോ വർഷം അവർക്ക് അങ്ങനെ കഴിഞ്ഞുകൂടാം. ആദ്യം താമസിക്കേണ്ടത് ആരുടെ കൂടെ? ഒരു വർഷക്കാലം ജീവിക്കേണ്ടത് ധർമ്മപുത്രർ യുധിഷ്ഠിരന്റെ കൂടിയാണ് കഴിഞ്ഞുകൂടേണ്ടത്. അവരങ്ങനെ സന്തോഷത്തോടുകൂടി ആ മണവറയ്ക്കകത്ത് രാജ്യകാര്യങ്ങളൊക്കെ പറഞ്ഞ് സല്ലപിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾ മാസങ്ങൾ അടർന്നു വീഴുന്നു. ദാ ഒരു ദിവസം പുറത്തൊരു കരച്ചു കേൾക്കാം, ബ്രാഹ്മണരുടെ കരച്ചു കേൾക്കാം.
1: പാണ്ഡവരെ, ഞങ്ങളെ സഹായിക്കണേ! ഞങ്ങളുടെ പശുക്കളെല്ലാം കട്ടുകൊണ്ട് പോകുന്നു, ഞങ്ങളുടെ ഗോക്കളെല്ലാം കട്ടുകൊണ്ട് പോകുന്നു. ഞങ്ങൾ രക്ഷിക്കണേ! പാണ്ഡവരെ, ഞങ്ങളെ സഹായിക്കണേ!
0: ആ കരച്ചിൽ വന്ന് പതിച്ചത് അർജുനന്റെ കഥകളിലാണ്. ബ്രാഹ്മണനെ സഹായിക്കേണ്ട ബാധ്യത ഈ ക്ഷത്രിയനുണ്ട്. രണ്ടും കൽപ്പിച്ച് ആയുധം എടുക്കാൻ വേണ്ടിതാ ആ മുറിയിലേക്ക് കയറുമ്പോ അയാൾ സ്തംഭിച്ചു നിന്നുപോയി. കാരണം മുറിക്കകത്തിരിക്കുന്നു ധർമ്മപുത്രരും ദ്രൗപദിയും. അകത്തേക്ക് കടക്കാൻ പാടില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്തൊരവസ്ഥയാണ്! അകത്തേക്ക് കടന്നാൽ ഒരു വർഷം വനവാസം ഉറപ്പ്, പുറത്തേക്ക് ഇറങ്ങിയാലോ ബ്രഹ്മഹത്യാദി ശാപം, ബ്രാഹ്മണരുടെ ശാപം. എന്തോ ചെയ്യും. രണ്ടും കൽപ്പിച്ച് അർജുനൻ തീരുമാനിച്ചു ബ്രാഹ്മണരെ സഹായിക്കേണ്ട ബാധ്യതയാണ് ഈ ക്ഷത്രിയനുള്ളത്. ദാ കണ്ണടച്ചുപൂട്ടി നേരെ ആ ശയ്യാഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു. ആയുധം എടുത്തുകൊണ്ട് അർജുനൻ പുറത്തേക്ക് ഓടുകയാണ്. ആ ഗോക്കളെല്ലാം സംരക്ഷിച്ച് ബ്രാഹ്മണരെ അങ്ങ് ഏൽപ്പിച്ചു. അതോടുകൂടി വ്യവസ്ഥ ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അർജുനൻ വേഷപ്രച്ഛന്നനായി ധർമ്മപുത്രർ മൂത്ത സഹോദരൻ അരികിലേക്ക് പതിയെ നടന്നെടുക്കുന്നു. അർജുന, എന്തൊരു വേഷം ഇത്? ഇതെന്താ ഈ വേഷത്തില് വനവാസത്തിനൊക്കെ പോകുന്നത് പോലെ? ജ്യേഷ്ഠ, ഞാൻ ഒരു അബദ്ധം ചെയ്തു. എന്തബദ്ധമാണ് നീ ചെയ്തത്? ജ്യേഷ്ഠനും ഭാര്യയും ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ വരാൻ പാടില്ലായിരുന്നു. അങ്ങനെയല്ലേ നാരദ മഹർഷി നമ്മളോട് പറഞ്ഞു പോയത്? ഞാൻ ശയ്യാഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തിരിക്കുകയാണ്, ഞാൻ വനവാസത്തിനൊരുങ്ങുകയാണ്. ഇല്ല, നീ തെറ്റ് ചെയ്തിട്ടില്ല, നീ അപരാധമൊന്നും ചെയ്തിട്ടില്ല. ജ്യേഷ്ഠനും ഭാര്യയും ഇരിക്കുന്ന സ്ഥലത്തേക്ക് അന്യജൻ വന്നാൽ അതൊരിക്കലും ഒരു അപരാധമല്ല. കാരണം ജ്യേഷ്ഠനും ഭാര്യയും അച്ഛനും അമ്മയ്ക്ക് തുല്യമാണ്. ഒരു കുറ്റവും നീ ചെയ്തിട്ടില്ല. പക്ഷേ അന്യജനും ഭാര്യയും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ജ്യേഷ്ഠന്റെ കണ്ണെന്ന് പാളി വീണാൽ അത് പാടില്ലാത്തതാണ്, അരുതാത്തതാണ്. അതുകൊണ്ട് നീ അപരാധമൊന്നും ഞങ്ങളുടെ മുമ്പിൽ ചെയ്തിട്ടില്ല. ജ്യേഷ്ഠൻ എന്താ ഈ പറയുന്നത്? നിങ്ങൾ ധർമ്മപുത്രൻ തന്നെയാണോ? ധർമ്മം മാറ്റി വ്യാഖ്യാനിക്കുന്ന ഈ നടപടി ഉണ്ടല്ലോ, ഇത് നല്ല ശീലമല്ല. അതുകൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ വാക്കുപാലിക്കുകയാണ്, ഞാൻ വനവാസത്തിനൊരുങ്ങുകയാണ്.

0: ഒരു വർഷത്തെ വനവാസത്തിനായി അർജുനൻ ഇറങ്ങിയിരിക്കുകയാണ്. അവിടൊക്കെയാണ് നൈമിഷാരണ്യം, ഗയ, ബുദ്ധഗയ, കൗശികി, ഹിമാലയം, ദ്വാരക, ഇവിടെ ഒക്കെ കറങ്ങി ഒരു വർഷം കഴിഞ്ഞ് അർജുനൻ മടങ്ങി വന്നപ്പോഴോ മൂന്ന് പെണ്ണുങ്ങളാ പുറകെ കൂടിയിരിക്കുന്നത്. ആള് മോശക്കാരനല്ല, ദേവേന്ദ്രന്റെ മോനല്ലേ. അർജുനന്റെ പിന്നാലെ മൂന്ന് സ്ത്രീകൾ ആരൊക്കെയാണ്? ഉലൂബി, ചിത്രാംഗദ, കൃഷ്ണന്റെ സഹോദരി സുഭദ്ര. മൂന്ന് പെണ്ണുങ്ങളെ കൊണ്ട വനവാസം കഴിഞ്ഞ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. ആ വിവരം അറിഞ്ഞ പാടെ ദ്രൗപദി വല്ലാത്ത പരിഭവത്തിലാണ്. അർജുനൻ പിന്നാലെ കൂടി, ഏയ് ദ്രൗപദി, എന്നോട് പരിഭവം ഒന്നും തോന്നരുത്, എന്നോട് വിരോധം ഒന്നും തോന്നരുത്.
1: വേണ്ട, എന്നോടൊന്നും പറയണ്ട, എനിക്കിതൊന്നും കാണാനും കേൾക്കാനും വയ്യ. നിങ്ങൾ ബുദ്ധിമാനാ അർജുന, നിങ്ങൾ നല്ല ബുദ്ധിയുള്ളവനാ. എനിക്കറിയാം, ധർമ്മപുത്രന്റെ കൂടെ ഒരു വർഷം കഴിഞ്ഞാൽ അടുത്തത് ഭീമന്റെ കൂടെ, രണ്ടു വർഷം നിങ്ങൾ കാത്തിരുന്നാൽ മൂന്നാമത്തെ വർഷം നിങ്ങളോട് തിരിക്ക് കഴിയാമായിരുന്നല്ലോ. ഇപ്പൊ ഒരു അബദ്ധം നിങ്ങൾ ചെയ്തപ്പോ നിങ്ങൾ വലിയ ആളായി. നിങ്ങൾക്ക് മൂന്ന് പെണ്ണുങ്ങളല്ലേ കിട്ടിയത്? ഉലൂബി, ചിത്രാംഗദ, കൃഷ്ണന്റെ സഹോദരി സുഭദ്ര. ചെല്ല്, അവരുടെ കൂടെ ചെന്ന് ജീവിച്ചോളൂ, എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കാൻ വരുന്നത്?
0: അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിക്കുക, മാപ്പാക്കുക. മാപ്പിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് അർജുനൻ. ദ്രൗപദിക്ക് വേറെ വിരോധമൊന്നുമില്ല, ചെറിയ പരിഭവം മാത്രം. കാരണമെന്താ? ദ്രൗപദി പതിവ്രതയായതുകൊണ്ട്. മഹാഭാരത കഥയിലും പുരാണത്തിലും ഒരുപാട് പതിവ്രതാരത്നങ്ങളുണ്ടല്ലോ. സതി, സാവിത്രി, ശീലാവതി, ഇവരൊക്കെ പതിവ്രതാരത്നങ്ങളാണ്. ശീലാവതിയുടെ കഥ നമുക്ക് എല്ലാവർക്കും പരക്കെ അറിയാം. കുഷ്ഠരോഗിയായ ഭർത്താവ്, അതെ, ഉച്ചൈ സ്രവസ് ഭർത്താവിന്റെ പേര്, കുട്ടയിൽ ചുമന്നുകൊണ്ട് നടന്ന സതീരത്നമാണ് പുരാണത്തിലെ നായിക ശീലാവതി. അങ്ങനെ നടന്ന് രാജ്യം മുഴുവൻ നടന്ന് ഭിക്ഷ യാചിച്ച് ആ കിട്ടുന്ന ആ ഭിക്ഷ രണ്ടുപേരും കൂടി പങ്കിട്ട് അനുഭവിച്ച് അങ്ങനെ ജീവിതം കഴിച്ചവരാണ് ശീലാവതിയും ഭർത്താവ് ഉച്ചൈ സ്രവസും. ഒരിക്കൽ ഭർത്താവിനെയും കുട്ടയും ചുമന്നുകൊണ്ട് ശീലാവതി അങ്ങ് നടന്നു പോകുമ്പോൾ ഒരു അഴുക്ക് ചാല് കാണാനിടയായി. ആ അഴുക്ക് ചാലിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി ശീലാവതി കാലൽപ്പം നീട്ടിവെച്ചു. അപ്പൊ കുട്ടയുടെ അകത്ത് കിടന്ന് ഉച്ചൈ സ്രവസും ഭർത്താവ് ചോദിക്കുന്നു, ശീലാവതി നീ എന്താ കാല് നീട്ടിവെച്ചത്?
1: അത് ആര്യപുത്ര, ഇവിടെ ഒരഴുക്ക ചാല ഒഴുകുന്നു. ഒരു ഗണികാ ഗ്രഹത്തിൽ നിന്ന് ഒഴുകുന്ന അഴുക്ക ചാലാണ്, അഭിസാരിക ഗ്രഹത്തിൽ നിന്ന് ഒഴുകുന്ന അഴുക്ക ചാലാണ്.
0: എന്ത് ശീലാവതി, അഭിസാരിക ഗ്രഹവും? എനിക്ക് അവിടം വരെ ഒന്ന് പോകണം ശീലാവതി. ആള് കുഷ്ഠരോഗിയാണെങ്കിൽ ആഗ്രഹം മോശമല്ല. കൊട്ടയോടുകൂടി തന്നെ ശീലാവതി ചുമന്ന് ഭർത്താവിനെ അഭിസാരികാലയത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. ഇവിടെ ദ്രൗപദിക്ക് വേറെ പരാതിയൊന്നുമില്ല, വിരോധമില്ല, ചെറിയ പരിഭവം മാത്രം. പാദത്തിൽ കെട്ടി വീഴുന്ന കൃഷ്ണ സഹോദരി സുഭദ്ര, ഞാൻ ഇന്നു മുതൽ ഇവിടുത്തെ ദാസിയ. അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. മോളെ, നിനക്ക് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാ നന്മകളും നിനക്കുണ്ടാകട്ടെ. സുഭദ്രയും പിടിച്ചുകൊണ്ട് അകത്തളത്തിലേക്ക് മടങ്ങുന്ന ദ്രൗപദി കാലത്തിന്റെ പല്ലു ചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നാളുകൾ അനവധി അങ്ങ് കഴിഞ്ഞപ്പോ ദ്രൗപദി അഞ്ചു മക്കളുടെ അമ്മയായി തീർന്നിരിക്കുകയാണ്. ധർമ്മപുത്രനിൽ നിന്ന് പ്രതിവിന്ധ്യൻ, തടിമാറനായ ഭീമനിൽ നിന്ന് സുദസോമൻ, അർജുനിൽ നിന്ന് ശ്രുതകർമാവ്, നകുലിൽ നിന്ന് ശതാനികൻ, ദാ സഹദേവനിൽ നിന്ന് ശ്രുതസേനൻ, വീരന്മാരായ ധീരന്മാരായ അഞ്ച് ചുണക്കുട്ടന്മാർ, വീരസൂര്യ പരാക്രമികളായ അഞ്ചാൺമക്കളുടെ അമ്മയായി തീർന്നിരിക്കുന്നു ദ്രൗപദി. രാജ്യകാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നു പോവുകയാണ്. ജനഹിതമനുസരിച്ച് രാജ്യം ഭരിച്ചുകൊണ്ട് ധർമ്മപുത്ര മഹാരാജാവ് രാജ്യം ഭാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ മഹാന്മാരും മഹർഷികരും അങ്ങോട്ടേക്ക് കടന്നു വന്നു. അല്ലയോ ധർമ്മപുത്ര മഹാരാജാവേ, അങ്ങ് ജനഹിതമനുസരിച്ച് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി ഒട്ടും വൈകാൻ പാടില്ല. അതുകൊണ്ട് എത്രയും വേഗം രാജസൂയയാഗം അങ്ങ് ആരംഭിക്കേണ്ടിരിക്കുന്നു. അത് കേട്ടപാടെ പിന്നെ താമസമുണ്ടായില്ല.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇതിഹാസ ഭൂമിയിൽ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. അവതരിപ്പിച്ചത് ഇടക്കൊച്ചി സലിംകുമാർ.
1: ഇംഗ്ലണ്ടിൽ ജനിക്കുന്ന ഒരു കുഞ്ഞും ജനിക്കുമ്പോഴേ ഇംഗ്ലീഷ് പറയാറില്ല. ഫ്രാൻസിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഫ്രഞ്ചോ ഡൽഹിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഹിന്ദിയോ കേരളത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ മലയാളമോ പറയാറില്ല. അവർ ഭാഷ പഠിക്കുന്നത് മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ്. അതുപോലെ തന്നെ ഒരു കുഞ്ഞും സങ്കുചിത ജാതിമത വർണ്ണവർഗ ചിന്തയോടെ ജനിക്കുന്നില്ല. ദയവായി അവരെ അത് പഠിപ്പിക്കാതിരിക്കുക. അവർ സ്വതന്ത്രരായി വളരട്ടെ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല. എങ്കിലും എൻ്റെ രാധ, സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവൾ എൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പു നൂൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമളകളാണ് നിന്റെ സ്വപ്നങ്ങൾ.

ബയോസ്കോപ്പിൽ ഇന്നാദ്യം പ്രസാദം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം നിർവഹിച്ചത് വി ദക്ഷിണാമൂർത്തി, ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്തതായി ദേവദാസി എന്ന ചിത്രത്തിലെ ഗാനം രചന ONV, സംഗീതം സലിൽ ചൗധരി, ആലാപനം KJ യേശുദാസ്.

പുഴ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം എം കെ അർജുനൻ.

ചിത്രം അയോധ്യ, രചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ, ആലാപനം ലതാ രാജുവും അഞ്ജലിയും ചേർന്ന്.

ബയോസ്കോപ്പിൽ അടുത്ത് ONV രചന നിർവഹിച്ച് ഔസേപ്പച്ചൻ സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ചിത്രം പുറപ്പാട്.

വന്ദനം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് ഷിബു ചക്രവർത്തി. സംഗീതം ഔസേ പച്ചൻ. ആലാപനം എം ജി ശ്രീകുമാറും സുജാത മോഹനും സംഘവും.

വിസ്മയത്തുമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച ഗാനം. സംഗീതം ഔസേപ്പച്ചൻ. ആലാപനം കെ ജെ യേശുദാസ്.

അടുത്ത ഗാനം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന ചിത്രത്തിൽ നിന്ന്, ഗാനരചന നിർവഹിച്ചത് കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

രാവണപ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച ഗാനം. സംഗീതം സുരേഷ് പീറ്റേഴ്സ്. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം നരസിംഹം എന്ന ചിത്രത്തിൽ നിന്ന്. ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ഉത്സവപ്പറമ്പുകളെ ഉന്മാദലഹരിയിലാക്കിയ കഥകളുടെ വസന്ത നിലാവുകൾ, പാട്ടും കഥയും ഊടും പാവും നെയ്ത കാഥിക ലോകങ്ങൾ, ഗൃഹാതുരതയോടെ കേട്ടിരിക്കാൻ കഥാപ്രസംഗം ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചതിരിഞ്ഞ് 2 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: ജാഗ്രതയോടെ സമീപിക്കാം ജങ്ക് ഫുഡിനെ. ആഹാരവും ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏറെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്കാണ് ജങ്ക് ഫുഡ്സ്. ജങ്ക് എന്ന വാക്കിന്റെ അർത്ഥം ഗാർബേജ് അല്ലെങ്കിൽ വേസ്റ്റ് എന്നാണ്. എന്നാൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വേസ്റ്റിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം ഇതിനില്ല. ആരോഗ്യവും നിലനിൽപ്പും പ്രധാനം ചെയ്യുന്ന മൂല്യവത്തായ ഒന്നും തന്നെ ജങ്ക് ഫുഡിൽ നിന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്ന ആശയമാണ് ജങ്ക് ഫുഡ് എന്ന പേര് പ്രചരിപ്പിക്കുന്നത്. ഏതൊക്കെയാണ് ജങ്ക് ഫുഡ് എന്ന ചോദ്യത്തിനിവിടെ പ്രസക്തിയില്ല. കാരണം ഇന്ന് ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം എന്താണ് ജങ്ക് ഫുഡ് എന്നും ഏതൊക്കെയാണ് അവയെന്നും. കൂടിയ അളവിൽ പഞ്ചസാര, ഉപ്പ്, ഊർജം, കൊഴുപ്പ് എന്നിവ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ജങ്ക് വിഭാഗത്തിൽ പെടുന്നവ. ഇന്ന് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ബർഗർ, പിസ്സ, പഫ്സ്, ഫ്രൈഡ് ചിക്കൻ, നൂഡിൽസ് ഇവയെല്ലാം ഈ വിഭാഗത്തിൽ പെടുന്നു. ഇതുകൂടാതെ ബേക്കറികളിൽ നിന്നും നാം വാങ്ങുന്ന ബേക്ക്ഡ് പ്രോഡക്ട്സും പാക്കറ്റ് ഉൽപ്പന്നങ്ങളും ജങ്ക് ഫുഡുകളാണ്. എളുപ്പത്തിൽ വിശപ്പടക്കാൻ നമ്മളിൽ പലരും കണ്ടെത്തുന്ന ഒരു മാർഗം കൂടിയാണ് ജങ്ക് ഫുഡുകൾ. ജങ്ക് ഫുഡിന്റെ അതിപ്രസരം ഭക്ഷണചര്യകളിൽ പ്രകടമായി കണ്ടു തുടങ്ങിയതു മുതൽ നമ്മുടെ ആരോഗ്യത്തിന് ഗണ്യമായ കുറവും ഉണ്ടായിരിക്കുന്നു. ഇവയുടെ അമിത ഉപയോഗം മൂലം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണം പോലും വികലമാക്കപ്പെടുന്നതായി പഠനങ്ങൾ പറയുന്നു. അകാരണമായ ദേഷ്യം, വാശി, അലസത, വിഷാദം ഇവയൊക്കെ അനാരോഗ്യകരമായ ഭക്ഷണ രീതിയുടെ പ്രതിഫലനം കൂടിയാണ്. പലപ്പോഴും സമയക്കുറവും സൗകര്യവും ഒക്കെ കണക്കിലെടുത്ത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പം മുതൽക്കേ അനാരോഗ്യകരമായ ഒരു ഭക്ഷണരീതി പരിചയപ്പെടുത്തിയതിൽ നാം രക്ഷിതാക്കൾക്കും പങ്കുണ്ട്. കഴിച്ചു തുടങ്ങിയാൽ തുടർച്ചയായി കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ലഹരിയാണ് ജങ്ക് ഫുഡുകൾ. കുട്ടികളും മുതിർന്നവരും ഒരുപോലെ അടിമപ്പെടുന്ന ഒരുതരം ആസക്തി. ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ തുടർച്ചയായി നിയന്ത്രണമില്ലാതെ കഴിക്കുന്നത് അമിതവണ്ണത്തിനും ഹൃദയാഘാതം, ടൈപ്പ് 2 പ്രമേഹം, ചിലതരം അർബുദം എന്നിവയ്ക്കും കാരണമാകുന്നു. അതിനാൽ തന്നെ ജങ്ക് ഫുഡിന്റെ അമിത ഉപയോഗം നിയന്ത്രിക്കേണ്ടതും ആരോഗ്യകരമായ ഭക്ഷണചര്യയിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതും ആരോഗ്യം നിലനിർത്തുന്നതിൽ നിർണായകമാണ്. ഒരുപക്ഷെ അങ്ങനെ അല്ല എങ്കിൽ അനിയന്ത്രിതമായ ആസക്തി ഉണ്ടാകുകയും വിശപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അനാരോഗ്യകരമായ ഇത്തരം അവസ്ഥകൾ തുടരുന്നത് ശരീരത്തെയും മനസ്സിനെയും പ്രതികൂല സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുന്നതിന് കാരണമാകുന്നു. ഒരു സുപ്രഭാതത്തിൽ ജങ്ക് ഫുഡിനെ പൂർണമായും ഒഴിവാക്കി മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നത് കൂടുതൽ ആസക്തിയിലേക്കും അമിത ഉപയോഗത്തിലേക്കും ചിലപ്പോൾ കൊണ്ടെത്തിച്ചേക്കാം. പകരം ജങ്ക് ഫുഡുകളുടെ നിയന്ത്രണമാണ് നമുക്ക് ആവശ്യം. കഴിക്കുന്ന ഇടവേളകളുടെ ദൈർഘ്യം വർദ്ധിപ്പിച്ചും കുറഞ്ഞ അളവിലും കഴിക്കുന്നതുവഴി ജങ്ക് ഫുഡിനോടുള്ള ആസക്തി കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് തീർച്ചയായും സാധിക്കും. ആരോഗ്യകരമായ ഒരു ഭാവിക്ക് ജങ്ക് ഫുഡുകളോട് ജാഗ്രതയോടെയുള്ള സമീപനമാണ് ആവശ്യം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കുടുംബസ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ നഷ്ടപ്പെടുന്നതാണോ നിങ്ങളുടെ രക്തബന്ധം? എങ്കിലതിലെന്തോ കുഴപ്പമുണ്ട്, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. വർഷങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു പ്രധാന ധാരണയായിരുന്നു മിതമായ അളവിലുള്ള മദ്യപാനം ആരോഗ്യത്തിന് അത്ര ദോഷകരമല്ല എന്നത്. എന്നാൽ ആധുനിക ശാസ്ത്രം, പ്രത്യേകിച്ച് മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പുതിയ പഠനങ്ങൾ ഈ ചിന്താഗതിയെ പൂർണ്ണമായും തിരുത്തി കുറിക്കുകയാണ്. മദ്യപാനം എത്ര കുറഞ്ഞ അളവിലായാൽ പോലും അത് മസ്തിഷ്കത്തിന്റെ ഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്നു എന്നതാണ്. മദ്യപാനത്തിന്റെ അളവ് കൂടുന്നതനുസരിച്ച് തലച്ചോറിന്റെ മൊത്തത്തിലുള്ള വലിപ്പം കുറയുന്നതായാണ് കണ്ടെത്തൽ. മസ്തിഷ്കത്തിലെ ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമല്ല ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. വിവരങ്ങൾ വിശകലനം ചെയ്യാനും ഓർമ്മശക്തിക്കും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും നമ്മെ സഹായിക്കുന്ന ഗ്രേ മാറ്റർ എന്ന ഭാഗത്തിന്റെ സാന്ദ്രത കുറയാൻ മദ്യം കാരണമാകുന്നു. പ്രായം, വിദ്യാഭ്യാസം, ജീവിതശൈലി തുടങ്ങിയ മറ്റ് ഘടകങ്ങളെ മാറ്റി നിർത്തി പരിശോധിക്കുമ്പോഴും മദ്യത്തിന്റെ സാന്നിധ്യം മസ്തിഷ്ക കോശങ്ങളുടെ നാശവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. പുകവലിയോ അമിതവണ്ണമോ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ പ്രത്യാഘാതം മദ്യം നമ്മുടെ മസ്തിഷ്കത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പെട്ടെന്നുണ്ടാകുന്ന തകരാറുകളെക്കുറിച്ചല്ല, മറിച്ച് കാലക്രമേണ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ചെറിയ അളവിൽ പോലും പതിവായി മദ്യം ശരീരത്തിലെത്തുന്നത് മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിന് ഭീഷണിയാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മദ്യപാനത്തിൽ സുരക്ഷിതമായ അളവ് എന്നൊന്നില്ല. ഓരോ തുള്ളി മദ്യവും മസ്തിഷ്കത്തിലെ നാഡീകോശങ്ങളെയും അവ തമ്മിലുള്ള ആശയവിനിമയത്തെയും ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ട്. നമ്മുടെ മസ്തിഷ്കം ഒരു അത്ഭുതകരമായ യന്ത്രമാണ്. അതിന്റെ കരുത്ത് ചോർത്തിക്കളയുന്ന ശീലങ്ങളെ നാം ഗൗരവമായി കാണണം. മദ്യം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിഷാംശങ്ങൾ മസ്തിഷ്കത്തിലെ കോശജ്വലനത്തിന് കാരണമാകുന്നു. ഇത് നാഡീകോശങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുകയും ചിന്താപരമായ വ്യക്തത കുറയ്ക്കുകയും ചെയ്യുന്നു. മിതമായ മദ്യപാനം ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന മുൻകാല പഠനങ്ങളിൽ പലതും ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. മസ്തിഷ്കത്തിന്റെ കാര്യത്തിൽ അത്തരമൊരു ഇളവ് നൽകാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ഓരോ തവണയും മദ്യം അകത്തെത്തുമ്പോൾ മസ്തിഷ്കം അതിന്റെ സ്വാഭാവികമായ പ്രതിരോധശേഷി ഉപയോഗിച്ച് അതിനെ നേരിടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ കോശങ്ങൾ തളർന്നുപോകുന്നു. ഈ അറിവ് നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് നമ്മുടെ ശീലങ്ങൾ മസ്തിഷ്കത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകാനാണ്. ഒരു ദിവസം കഴിക്കുന്ന ഒരു ഗ്ലാസ് മദ്യം പോലും തലച്ചോറിലെ ഓർമ്മകളെ സൂക്ഷിക്കുന്ന ഹിപ്പോകാമ്പസ് പോലുള്ള ഭാഗങ്ങളെ ദോഷകരമായി ബാധിച്ചേക്കാം. വാർദ്ധക്യ സഹജമായ മറവി രോഗങ്ങളിലേക്കും ബുദ്ധിമാന്ദ്യത്തിലേക്കും വേഗത്തിലെത്തിപ്പെടാൻ ഇത്തരം ശീലങ്ങൾ കാരണമാകുന്നു. മസ്തിഷ്കം ഒരു കണ്ണാടി പോലെയാണ്. നാം അതിന് നൽകുന്ന കരുതൽ അത് തിരിച്ചു നൽകും. മദ്യപാനം എന്നത് വെറുമൊരു വ്യക്തിപരമായ തിരഞ്ഞെടുപ്പല്ല, മറിച്ച് അത് നമ്മുടെ നാളത്തെ ചിന്താശേഷിയെയും വ്യക്തിത്വത്തെയും ബാധിക്കുന്ന കാര്യമാണ്. മദ്യത്തിന് പകരമായി വ്യായാമവും നല്ല ഭക്ഷണക്രമവും ശീലമാക്കുന്നത് മസ്തിഷ്കത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് സ്വയം പുതുക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ വിഷാംശങ്ങൾ നിരന്തരം നൽകുന്നത് ആ കഴിവില്ലാതാക്കും. സമാധാനപൂർണവും തെളിച്ചുമുള്ളതുമായ ഒരു മനസ്സിനായി ഇത്തരം ശീലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയാണ് വേണ്ടത്. അറിവ് ഒരു വലിയ പ്രകാശമാണ്. ആ പ്രകാശം നമ്മുടെ ജീവിതത്തെയും ആരോഗ്യത്തെയും മനോഹരമാക്കാൻ ഉപയോഗിക്കാം. നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്താണ്. അത് കാത്തുസൂക്ഷിക്കാൻ ബോധപൂർവമായ ശ്രമം ആവശ്യമാണ്. ഓരോ വ്യക്തിയും ആരോഗ്യത്തോടെ ജീവിക്കാൻ അർഹരാണ്. മദ്യം നൽകുന്ന താൽക്കാലികമായ ആശ്വാസത്തെക്കാൾ വലുതാണ് മസ്തിഷ്കത്തിന്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആരോഗ്യം. വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഇത്തരം വലിയ സത്യങ്ങൾ പകർന്നു നൽകാൻ നമുക്ക് സാധിക്കണം. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും നമുക്ക് ഒന്നിച്ചു മുന്നേറാം. ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരട്ടെ. സമാധാനവും സന്തോഷവും എന്നും നിങ്ങളുടെ ജീവിതത്തോടൊപ്പം ഉണ്ടാകട്ടെ. നമ്മുടെ മസ്തിഷ്കം പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായ സൃഷ്ടിയാണ്. അതിനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും നാം പഠിക്കണം. ലഹരികൾ നൽകുന്ന കൃത്രിമമായ സന്തോഷത്തെക്കാൾ പ്രകൃതിയും സ്നേഹവും നൽകുന്ന ശാന്തി കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം. ആരോഗ്യകരമായ ഒരു സമൂഹം
വളർന്നു വരട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നീതിയും ന്യായവും

0: നീതിയും ന്യായവും എന്ന പരിപാടിയിൽ ഇന്ന് വനസംരക്ഷണ നിയമത്തെക്കുറിച്ച് കേൾക്കാം. വനനശീകരണം തടയുന്നതിനും നിലവിലുള്ള വനങ്ങൾ സംരക്ഷിക്കുന്നതിനും വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് തടയുന്നതിനും പുനർവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി 1980 നിലവിൽ വന്ന കേന്ദ്ര നിയമമാണിത്. മുമ്പ് രൂപീകരിച്ചതും പ്രാബല്യത്തിലുള്ളതുമായ വന നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാരിസ്ഥിതിക ആഭിമുഖ്യത്തോടെ വനങ്ങളെ സമീപിക്കാനും അവയുടെ പരിരക്ഷ ഉറപ്പാക്കാനും നൈസർഗിക പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് അനുപേക്ഷണീയമായ ഉപാധിയെന്ന നിലയിൽ വനങ്ങളെ നിലനിർത്താനും ലക്ഷ്യമിടുന്നതാണ് ഈ നിയമം. ഈ നിയമത്തിലെ മുഖ്യ വ്യവസ്ഥയായ വകുപ്പ് 2 പ്രകാരം നിലവിലുള്ള റിസർവ് വനങ്ങൾ ഡീ റിസർവ് ചെയ്യുന്നതും വനഭൂമി വനേതര ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നത് നിർബന്ധിതമായും നിയന്ത്രിച്ചുകൊണ്ട് വ്യവസ്ഥപ്പെടുത്തിയിട്ടുണ്ട്. വനസംരക്ഷണം സംബന്ധിച്ച് സർക്കാരിനാവശ്യമായ മാർഗനിർദ്ദേശം നൽകാൻ മതിയായ എണ്ണം വിദഗ്ധരെ ഉൾപ്പെടുത്തി ഉപദേശക സമിതിക്ക് രൂപം നൽകാൻ ദേശീയ സർക്കാരിന് നിയമം അധികാരം നൽകുന്നു. എന്നാൽ ഈ നിയമത്തിന്റെ ലംഘനം മുൻനിർത്തിയുള്ള ശിക്ഷ വളരെ ലഘുവായതാണ്. വകുപ്പ് 3A അനുസരിച്ച് പരമാവധി 15 ദിവസത്തെ തടവ് ശിക്ഷയാണ് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. നിയമനിർവഹണത്തിന് ആവശ്യമായ ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ദേശീയ സർക്കാരിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. ഈ നിയമത്തിലെ പ്രകടമായ ഒരു വൈരുദ്ധ്യം അധികാരങ്ങൾ ദേശീയ സർക്കാരിനാണെങ്കിലും വനസംരക്ഷണ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാന സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നതാണ്. അതിനനുസൃതമായ അധികാരങ്ങൾ സംസ്ഥാനത്തിന് വ്യവസ്ഥ ചെയ്തിട്ടില്ലെന്ന പരിമിതിയും ഈ നിയമത്തിനുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത വനഭൂമിയുടെ സ്ഥായിയായ പരിരക്ഷ, സുസ്ഥിര വികസന തത്വം അനുസരിച്ചുള്ള വനഭൂമിയുടെ വിനിയോഗം, ചെറുകിട വനോൽപ്പന്ന ഉപജീവന ഉപാധികളുടെ മേൽ വനവാസികൾക്കുള്ള അവകാശം, വനസംരക്ഷണത്തിൽ രാഷ്ട്രം, സമൂഹം, വ്യക്തി എന്നിവർക്കുള്ള ഉത്തരവാദിത്തം എന്നിവ ഈ നിയമം അനുശാസിക്കുന്നു എന്നതാണ്. ഉചിതമായി ഉപയോഗപ്പെടുത്തിയാൽ ഏറെ പ്രയോഗ സാധ്യതയുള്ളതാണ് ഈ നിയമം.
1: നീതിയും ന്യായവും അവതരണം സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: കരുണാസായി റേഡിയോ.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സംവദിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ഒരാളിന്റെ ഹൃദയത്തിലെ നന്മ ആദ്യം തെളിയുന്നത് കണ്ണുകളിലാണ്. അവിടെ കനിവുണ്ടായിരിക്കണം. അതാണ് ഏറ്റവും നല്ല മനുഷ്യഗുണം. പുക എവിടെയാണോ ഇല്ലാത്തത്, അവിടെ തീയുമില്ല. ആർക്കാണോ ദാക്ഷിണ്യമില്ലാത്തത്, അവന് കണ്ണുകളില്ല. നീതിപൂർവകമല്ലാത്ത പ്രവർത്തികൾ കൊണ്ട് ശിക്ഷാർഹമാം വിധം തന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുജനങ്ങളോടുപോലും രാജാവ് ദയാദാക്ഷിണ്യമുള്ളവനും ക്ഷമയുള്ളവനുമായിരിക്കണം. ക്ഷമയാണ് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്വവും ഭൂഷണവും. നല്ല നയമുറ്റ ദാക്ഷിണ്യശീലം കൊണ്ടുള്ള സംസ്കാരത്തെ മാനിക്കുന്നവൻ, തന്റെ സുഹൃത്തുക്കളായി ഭാവിച്ചു കൂടുന്നവർ ഭക്ഷണത്തിലോ പാനീയത്തിലോ നഞ്ചു കലർത്തുന്നത് നേരിട്ട് കണ്ടാൽ പോലും കണ്ണടച്ച് നിരസിക്കാതെ അത് വാങ്ങിക്കഴിക്കുവാനും വീണ്ടും അവരോട് സ്നേഹഭാവത്തിൽ കഴിയുവാനും തയ്യാറാവണം. ഉത്തമ സുഹൃത്തുക്കൾ ഒരിക്കലും വഞ്ചിക്കുകയില്ല. കണ്ണിൽ യാതൊരു കനിവുമില്ലാതെ ഈ ഭൂമിയിൽ മനുഷ്യരൂപത്തിൽ സഞ്ചരിക്കുന്നവരുണ്ട്. മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന മരങ്ങളെ പോലെയാണവർ. സഞ്ചരിച്ചാലും അവർ സഹാനുഭൂതിയോടെ കണ്ടറിയേണ്ട യാതൊന്നും കാണുന്നില്ല. അതിനാൽ അവരുടെ സ്ഥാനം നിന്ന നിൽപ്പിൽ തന്നെ നിൽക്കുന്ന മരങ്ങളുടേത് തന്നെ. പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു കല്ലിൽ ദൈവമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അതിന് ദൈവപ്രതിബിംബമായി ഒരാൾ തൊഴുന്നത്? അവന്റെ കണ്ണിൽ സ്നേഹമുണ്ടാവണം, കനിവുണ്ടാവണം, ആർദ്രതയുണ്ടാവണം, പ്രകാശമുണ്ടാവണം. ആ കണ്ണുകൊണ്ട് നോക്കിയാൽ കല്ലിലും ദൈവത്തെ കാണാം. പ്രതിഷ്ഠകൾ ആത്മശുദ്ധീകരണത്തിനുള്ളതാണ്. ആ ശുദ്ധി അവനവന്റെ ആത്മാവിൽ നിന്നു തന്നെ വരണം. ആ വരവിനുള്ള വാതിലുകൾ മാത്രമാണ് കണ്ണുകൾ. ആദ്യം ഉണ്ടാകേണ്ടത് ദാക്ഷിണ്യമാണ്. ദാക്ഷിണ്യം ദയയിൽ നിന്നുണ്ടാകുന്നു. ദാക്ഷിണ്യങ്ങൾ എന്നാണല്ലേ നാം പറയാറ്. കാരുണ്യമുള്ള മനുഷ്യൻ ആപ്പിൾ മരം പോലെയാണ്, ഫലം നൽകിയിട്ട് അത് നിശബ്ദമായി നിൽക്കുമെന്ന് പഴമൊഴി.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് മെയ് 20 തട്ടകത്തിലാണ്. 1498 മെയ് 20 കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം ഇന്ത്യയിലെത്തിയ വാസ്കോഡഗാമ മലബാർ തീരത്ത് കാലുകുത്തിയിരിക്കുന്നു. 1588 മെയ് 20 ബ്രിട്ടനെ തകർക്കണം എന്ന ലക്ഷ്യത്തോടെ സ്പെയിനിൻ്റെ വമ്പൻ കപ്പൽപ്പട യാത്ര തുടങ്ങുന്നു. 1932 മെയ് 20 അറ്റ്ലാന്റിക് സമുദ്രത്തിനു കുറുകെ ഏകയായി വിമാനം പറത്തിയ ആദ്യ വനിത എന്ന ബഹുമതി അമേരിക്കൻ വൈമാനിക അമേലിയ ഇയർഹർട്ട് സ്വന്തമാക്കിയിരിക്കുന്നു. ആ സാഹസിക കൃത്യത്തിന് ദേ ടൈം ട്രാവലർ സാക്ഷ്യം വഹിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും ഇത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ ഉത്തര ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇട്ടുവീഴുന്നതുപോലെ അരയന്ന പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം നെയ്യാറ്റിങ്കര വാസുദേവൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരി മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി സൂര്യഗായത്രി പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖത ചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. സായന്തനമെന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീറിറ്റു വീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം ദേവ് പഗലയും ബിർജുവും ചേർന്ന് പാടിയ ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. യുഡിഎഫ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, ഐ ടി എന്നീ വകുപ്പുകളുടെ ചുമതല പി കെ കുഞ്ഞാലിക്കുട്ടിക്ക്. ദേവസ്വവും കെ മുരളീധരന്. എ പി അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി ഇന്ന് പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്താൻ തീരുമാനിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഷിപ്പിംഗ്, തുറമുഖ വികസനം, ലോജിസ്റ്റിക്സ്, സമുദ്ര സമ്പദ്വ്യവസ്ഥ എന്നീ മേഖലകളിൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുക്രൈൻ സംഘർഷങ്ങളെക്കുറിച്ചും ഇരുവരും സംഭാഷണം നടത്തി. അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭാഷണത്തിലൂടെ പരിഹരിക്കുക എന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് ശ്രീ മോദി പറഞ്ഞു. ഭീകരവാദം മാനവരാശിക്ക് എതിരായ ഗുരുതര ഭീഷണിയാണെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കും ഇറ്റലിക്കുമുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വി ഡി സതീശൻ സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധനകാര്യം, പൊതുഭരണം എന്നിവയ്ക്ക് പുറമെ തുറമുഖം, നിയമം, സയൻസ് ആൻഡ് ടെക്നോളജി, ലോട്ടറി, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. മന്ത്രിസഭ ചുമതലയേറ്റ് 3-ാം നാളാണ് വകുപ്പ് വിഭജനം പൂർത്തിയായത്. വിശദാംശങ്ങളിലേക്ക്.
1: മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കാണ് ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകളുടെ ചുമതല. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായം, ഐ ടി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ ചുമതല വഹിക്കും. സണ്ണി ജോസഫ് വൈദ്യുതി, പാർലമെന്ററികാര്യം, പരിസ്ഥിതി എന്നിവയും കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം എന്നിവയും കൈകാര്യം ചെയ്യും. എ പി അനിൽകുമാറിന് റവന്യൂ വകുപ്പും പി സി വിഷ്ണുനാഥിന് ടൂറിസം, സാംസ്കാരികം എന്നീ വകുപ്പുകളും എം ലിജു എക്സൈസ് സഹകരണ വകുപ്പുകളും റോജി എം ജോണിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമാണ് നൽകിയിരിക്കുന്നത്. കൃഷിവകുപ്പ് ടി സിദ്ദിഖിനും പട്ടികജാതി പട്ടികവർഗ വികസനം കെ എ തുളസിക്കും. തൊഴിൽ, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നിവ ബിന്ദു കൃഷ്ണയ്ക്കും യുവജനക്ഷേമം, കായികം, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകൾ ഒ ജെ ജനീഷിനുമാണ്. എൻ ശംസുദ്ദീൻ വിദ്യാഭ്യാസം, ന്യൂനപക്ഷക്ഷേമം, വഖഫ്, ഹജ്ജ് എന്നിവയും കെ എം ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പും പി കെ ബഷീർ പൊതുമരാമത്ത് വകുപ്പും വി ഇ അബ്ദുൾ ഗഫൂർ ഫിഷറീസ്, സാമൂഹ്യനീതി വകുപ്പുകളും കൈകാര്യം ചെയ്യും. മോൺസ് ജോസഫിന് ജലവിഭവ വകുപ്പിന്റെയും ഷിബു ബേബി ജോണിന് വനം വകുപ്പിന്റെയും അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെയും സി പി ജോണിന് ഗതാഗത വകുപ്പിന്റെയും ചുമതലയാണുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോടെം സ്പീക്കർ ജി സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്നു രാവിലെ നടന്ന ചടങ്ങിലാണ് ജി സുധാകരൻ പ്രോടെം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് യു ഡി എഫ് പരിഗണിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: സിൽവർ ലൈൻ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച എല്ലാ വിജ്ഞാപനങ്ങളും മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിശോധിച്ച് പിൻവലിക്കുന്നതിനുള്ള ശുപാർശ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. യു ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്ന 2031 മുൻപ് എല്ലാ വാഗ്ദാനങ്ങളും പാലിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിഷൻ 2031 പദ്ധതി നടപ്പാക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ പി എസ് സി റാങ്ക് ബാങ്കലിസ്റ്റുകളുടെയും കാലാവധി 2026 നവംബർ 30 വരെ നീട്ടാൻ PSC ശുപാർശ ചെയ്യും. പത്മ പുരസ്കാരങ്ങൾക്കുള്ള പേരുകൾ കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുന്നതിനായി പ്രത്യേക സബ് കമ്മിറ്റി രൂപീകരിച്ചു.
0: സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 1 തുറക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി വിദ്യാഭ്യാസ വകുപ്പ്. കുട്ടികളെ സ്വീകരിക്കാൻ വിപുലമായ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പുതിയ അധ്യയന വർഷത്തെ മികച്ച രീതിയിൽ സ്വാഗതം ചെയ്യുന്നതിനായി മന്ത്രി അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് നിർദ്ദേശങ്ങൾ നൽകി. സ്കൂളും പരിസരവും പൂർണ്ണമായും ശുചീകരിക്കുന്നതിനും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടികൾ സ്വീകരിക്കും. ഒന്നാംഘട്ട പാഠപുസ്തകങ്ങളുടെ വിതരണം 80% പൂർത്തിയായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങൾ മെയ് 31 കുട്ടികളിലേക്ക് എത്തിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. ജൂൺ 1 വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: എറണാകുളം കിഴക്കമ്പലത്തിനടുത്ത് മലയിടം തുരുത്ത് പാരിയത്തുകാവ് ഉന്നതിയിൽ കുടിയൊഴിപ്പിക്കലിനിടെ പ്രതിഷേധം. ഇന്ന് രാവിലെയാണ് സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ കുടുംബാംഗങ്ങളെ ഒഴിപ്പിക്കുവാൻ എത്തിയത്. നാട്ടുകാരും അധികൃതരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടാവുകയും പോലീസ് പ്രതിഷേധക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടപടികൾ നിർത്തിവയ്ക്കാൻ പോലീസിന് നിർദ്ദേശം നൽകി. പരമ്പരാഗത മേഖലകളടക്കം നിർണായക സംഭാവനകൾ നൽകാൻ കഴിയുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് സർക്കാർ മുന്തിയ പരിഗണന നൽകുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. തിരുവനന്തപുരത്ത് ടെക്സ്റ്റൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളുടെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വസ്ത്രവ്യവസായ മേഖലയെ ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും 2030 100 ബില്യൺ US ഡോളർ കയറ്റുമതി ലക്ഷ്യം കൈവരിക്കുന്നതിനുമായി കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പും സംയുക്തമായാണ് യോഗം സംഘടിപ്പിച്ചത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധനയ്ക്ക് തുടക്കമായി. എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വാഹനങ്ങൾക്കായി കളമശ്ശേരി CF ടെസ്റ്റ് ഗ്രൌണ്ടിൽ നടന്ന ആദ്യദിന പരിശോധനയിൽ 60 സ്കൂൾ ബസ്സുകൾ പങ്കെടുത്തു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച 16 ബസ്സുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി RTOയുടെ പ്രത്യേക സുരക്ഷാ സ്റ്റിക്കറുകൾ പതിപ്പിച്ചു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് മുന്നറിയിപ്പ്. കാലവർഷം ഈ മാസം 26 കേരളത്തിൽ എത്തിയേക്കും. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. കാലവർഷ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മലങ്കര ഡാമിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഘട്ടംഘട്ടമായി തുറക്കുമെന്ന് എറണാകുളം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. കനാൽ വഴിയുള്ള ജലവിതരണം ഇന്നു മുതൽ നിർത്തിവയ്ക്കും. പുഴക്കരകളിൽ താമസിക്കുന്നവരും പൊതുജനങ്ങളും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. രാത്രി 7:30 കൊൽക്കത്തയിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ ഇന്ന് നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 117 ഉയർന്ന് 75,318 നിഫ്റ്റി 41 നേട്ടത്തിൽ 23,659 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില ഉയർന്നു. പവന് 960 രൂപ വർദ്ധിച്ച് 116,120 രൂപയും ഗ്രാമിന് 14,515 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പ് ആണ് ഇത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇറ്റലി ബന്ധത്തെ പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തുമെന്ന് പ്രധാനമന്ത്രി. UDF സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി മുഖ്യമന്ത്രി VD സതീശൻ. ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് മറ്റന്നാൾ. സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ച് മിൽമ. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: സാന്ധ്യരാഗങ്ങൾ.
1: സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ഐശ്വര്യ ലഭിച്ച ഗാനം.

ആരോ വരച്ചിട്ട ചിത്രക്കമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. സാന്ധ്യരാഗത്തിൽ ഇനി ചിത്രാസിംഗ് ആലപിച്ച ഗാനം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇന്നാദ്യം കമലദളം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം രവീന്ദ്രൻ, രചന കൈതപ്പുറം, ആലാപനം കെ ജെ യേശുദാസും കെ എസ് ചിത്രയും.

മായാമയൂരം എന്ന ചിത്രത്തിനു വേണ്ടി രഘുകുമാർ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, ആലാപനം കെ ജെ യേശുദാസും ജാനകിയും.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
2: ചിത്രം തച്ചോളി വർഗീസ് ചേകവർ. സംഗീതം ശരത്. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം KS ചിത്ര.

അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചന നിർവഹിച്ച് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി അദ്ദേഹം ചർച്ച നടത്തി. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല ആഭ്യന്തരവകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. യുക്തിബോധത്തോടൊപ്പം കാരുണ്യവും ചേർത്തു പിടിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 2024 ബാച്ച് IAS ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ശ്രീമതി മുർമു. രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകി പ്രവർത്തിക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജിയോർജിയ മെലനിയുമായി നടത്തിയ പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക രൂപരേഖ സൈനിക സാമഗ്രികളുടെ സംയുക്ത വികസനത്തിനും ഉൽപാദനത്തിനും വഴിയൊരുക്കിയതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു.
1: हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. हमारे डिफेंस इंडस्ट्रियल रोडमैप से को डेवलपमेंट और को प्रोडक्शन का मार्ग प्रशस्त हुआ है. मैरिटाइम पावर्स के रूप में भारत और इटली के बीच कनेक्टिविटी के क्षेत्र में करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग, पोर्ट्स मॉडर्नाइजेशन, लॉजिस्टिक्स और ब्लू इकोनॉमी पर काम करेंगे.
0: ഇന്ത്യ ഇറ്റലി ബന്ധം ശക്തിപ്പെടുത്തുക, വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം വിപുലീകരിക്കുക ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ബഹുമാനത്തിലും പരസ്പര വിശ്വാസത്തിലും അധിഷ്ഠിതമാണെന്ന് ജോർജിയ മെലനി പറഞ്ഞു. വിവിധ തന്ത്രപ്രധാന മേഖലകളിൽ ഇരു രാജ്യങ്ങളും യോജിച്ച് പ്രവർത്തിക്കുമെന്നും ഇറ്റാലിയൻ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നേരത്തെ പ്രസിഡന്റ് സെർജോ മാറ്ററെല്ലയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി DRDO. ആന്ധ്രപ്രദേശിലെ കുർണൂലിനടുത്തായിരുന്നു പരീക്ഷണം. പൂർണ്ണമായും തദ്ദേശീയമായിട്ടായിരുന്നു നിർമ്മാണം. പരീക്ഷണ വിജയത്തിൽ DRDOയെയും നിർമ്മാണത്തിൽ പങ്കാളികളായ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളെയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ലീ യോങ് ചുള്ളുമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് തലസ്ഥാനമായ സിയോളിൽ കൂടിക്കാഴ്ച നടത്തി. സംയുക്ത വികസനം, ഉൽപാദനം, കയറ്റുമതി ഉൾപ്പെടെ രണ്ട് രാജ്യങ്ങളുടെയും നൂതനാശയങ്ങൾ സമന്വയിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയം സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ പരിധിയിൽ വരുന്നതാണെന്ന് വ്യക്തമാക്കിയ കോടതി, പിന്നാക്ക വിഭാഗങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ രൂപീകരിക്കുന്നതിന് അവരുടെ ജനസംഖ്യ എത്രയെന്ന് അറിയേണ്ടതുണ്ടെന്നും നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. രാജ്യത്തെ 8 പ്രധാന വ്യവസായ മേഖലകളുടെ സംയുക്ത സൂചിക വളർച്ച 1.7% ഉയർന്നതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കഴിഞ്ഞ മാസം വരെയുള്ള കണക്കുകൾ പ്രകാരമാണിത്. സിമന്റ് ഉൽപ്പാദനം 9.4%, സ്റ്റീൽ ഉൽപ്പാദനം 6.2%, വൈദ്യുതി ഉൽപ്പാദനം 4.1% ഉയർന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് UN റിപ്പോർട്ട്. ഇറാൻ സംഘർഷം മൂലമുള്ള ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ ഈ വർഷം ഇന്ത്യ 6.4% വളർച്ച കൈവരിക്കുമെന്ന് യുഎൻ മുതിർന്ന സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെ വ്യക്തമാക്കി. ഇന്ത്യയുടെ വൈവിധ്യ ഊർജ്ജ സ്രോതസ്സുകൾ, ശുദ്ധീകരണ ശേഷി, വിദേശ നാണയ കരുതൽ ശേഖരം എന്നിവ എണ്ണവില ഉയരുന്നതിന്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കുമെന്നും UN റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി. വകുപ്പ് വിഭജനത്തിനായുള്ള ശുപാർശ ഇന്ന് മുഖ്യമന്ത്രി ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ധനകാര്യം, തുറമുഖം, നിയമം, പൊതുഭരണം അടക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി VD സതീശൻ കൈകാര്യം ചെയ്യും. മറ്റ് മന്ത്രിമാർക്ക് അനുവദിച്ചു നൽകിയിട്ടില്ലാത്ത വകുപ്പുകളും മുഖ്യമന്ത്രിയാകും കൈകാര്യം ചെയ്യുക. ആഭ്യന്തരം, വിജിലൻസ്, ജയിൽ, കയർ തുടങ്ങിയ വകുപ്പുകൾ രമേശ് ചെന്നിത്തലയാവും കൈകാര്യം ചെയ്യുക. വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫും ആരോഗ്യം K മുരളീധരനും റവന്യൂ AP അനിൽകുമാറും കൈകാര്യം ചെയ്യും. PC വിഷ്ണുനാഥന് ടൂറിസം, M ലിജുവിന് എക്സൈസ്, ROJI M ജോണിന് കോളേജ് വിദ്യാഭ്യാസം, T സിദ്ദിഖിന് കൃഷി, K തുളസിക്ക് പട്ടികജാതി പട്ടികവർഗ, പിന്നാക്ക വിഭാഗ വികസനം, ബിന്ദുകൃഷ്ണയ്ക്ക് തൊഴിൽ തുടങ്ങിയ വകുപ്പുകളാണ്. OJ ജനീഷ് ആണ് യുവജന കായിക രജിസ്ട്രേഷൻ മന്ത്രി. PK കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായം, M ശംസുദ്ദീന് പൊതുവിദ്യാഭ്യാസം, KM ഷാജിക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, PK ബഷീറിന് പൊതുമരാമത്ത്, V അബ്ദുൾ ഗഫൂറിന് ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകളുടെ ചുമതലയായിരിക്കും. മോൻസ് ജോസഫിന് ജലസേചനവും ഹൌസിംഗും, അനൂപ് ജേക്കബിന് ഭക്ഷ്യ പൊതുവിതരണവും, ഷിബു ബേബിജോണിന് വനം വന്യജീവി വകുപ്പും ആണ് നൽകിയിട്ടുള്ളത്. CP ജോണിനായിരിക്കും ഗതാഗത വകുപ്പിന്റെ ചുമതല.
0: സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കും. 2026 ഓഗസ്റ്റ് 31-നകം കാലാവധി അവസാനിക്കുന്ന എല്ലാ PSC റാങ്ക് ലിസ്റ്റുകളുടെയും കാലാവധി നവംബർ 30 വരെ നീട്ടാൻ PSCക്ക് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭ തീരുമാനിച്ചു. UDF പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ വിഷൻ 2031 പദ്ധതി നടപ്പാക്കാനും തീരുമാനമായി. പിഴവിനെ തുടർന്ന് മരിച്ച കൊല്ലം സ്വദേശി വേണുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത MLA മാരുടെ സത്യപ്രതിജ്ഞ നാളെ നടക്കും. പ്രോട്ടം സ്പീക്കർ G സുധാകരൻ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. ലോക്ഭവനിൽ ഗവർണർ മുൻപാകെ ഇന്ന് രാവിലെ നടന്ന ചടങ്ങിലാണ് G സുധാകരൻ പ്രോട്ടം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 29-നാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ നടക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിന് അയച്ചു. കൊൽക്കത്തയിലാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കർണാടക തീരത്തും ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 8 സംഘങ്ങളെ സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്തെ വടക്ക് പടിഞ്ഞാറൻ മധ്യമേഖലയിൽ വരും ആഴ്ച ഉഷ്ണതരംഗത്തിനോ തീവ്ര ഉഷ്ണതരംഗത്തിനോ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗ സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പുറമെ അസം, മേഘാലയ, മാഹി, പശ്ചിമബംഗാളിലെ ഹിമാലയൻ മേഖല, സിക്കിം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ നാളെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് മിൽമ പാൽ ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു. June 1 മുതൽ വില വർധന നിലവിൽ വരും. മിൽമ ഡയറക്ടർ ബോർഡാണ് തീരുമാനം കൈക്കൊണ്ടത്. 4 രൂപ വില വർദ്ധിക്കുമ്പോൾ കർഷകന് 3.35 രൂപയും പാൽ സൊസൈറ്റിക്ക് 25 പൈസയും ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇറ്റലി ബന്ധം തന്ത്രപ്രധാന പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റാലിയൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി ചർച്ച നടത്തി. ULPG V3 മിസൈലിന്റെ അന്തിമ വികസന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. DRDO അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സെൻസസിന്റെ ഭാഗമായി ജാതി സെൻസസ് നടത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. കേരളത്തിൽ മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കി മുഖ്യമന്ത്രി VD സതീശൻ. ധനകാര്യം, നിയമം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും രമേശ് ചെന്നിത്തല, ആഭ്യന്തര വകുപ്പ് മന്ത്രി. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഇന്ത്യ തുടരുമെന്ന് യു എൻ റിപ്പോർട്ട്. ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ ബാറ്റിംഗിനയച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

0: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
1: ബയോസ്കോപ്പിൽ ഇനി മഴ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയകുമാർ രചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. സംഗീതം ഔസേ പച്ചൻ. രചന ഷിബു ചക്രവർത്തി. ആലാപനം എം ജി ശ്രീകുമാർ.

ചിത്രം കാതോട് കാതോരം. സംഗീതം ഔസേ ബച്ചൻ. രചന ONV. ആലാപനം KJ യേശുദാസും ലതികയും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
0: ഒറ്റയാൾ പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും രാധിക തിലക്കും ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം ശരത്, രചന PK ഗോപി.

ചിത്രം പരിണയം. സംഗീതം ബോംബെ രവി. രചന യൂസഫലി കേച്ചേരി. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി തലയണ മന്ത്രം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം ജോൺസൺ, രചന കൈതപ്രം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കുമ്മാട്ടി കവിതയാണ് കുമ്മാട്ടി എന്ന ചിത്രമായത്. കുമ്മാട്ടി കവിത കാവാലം നാരായണ പണിക്കരുടേതാണ്. കുമ്മാട്ടി എന്ന ചിത്രം ജി അരവിന്ദൻ്റെതും. രാവണി പണിക്കരാണ് ചിത്രത്തിൽ കുമ്മാട്ടിയായത്. ഓടക്കുഴലും ചെണ്ടയും നാഗസ്വരവും തക്കിലും അസാധാരണമാമിതം വായിക്കുന്ന രാവണി പണിക്കർ കുമ്മാട്ടിയുടെ വേഷം അതീവ ഹൃദ്യമാക്കി. കുമ്മാട്ടിക്ക് കഥയും കവിതയും എഴുതിയത് കവാലമായിരുന്നു. ഇഷ്ടം കുമ്മാട്ടിയെയും കവാലത്തെയും രാവണിയെയും അരവിന്ദനെയും ഇഷ്ടം അത്രമേലിഷ്ടം.

കൊതിച്ചു തുള്ളി കൊതിച്ചു പായും പദമുരചിതരും ഉള്ളിൽ കൊതിച്ചു മതിച്ചു തരിച്ച ജീവൻ കലബില വെച്ചു പിന്നെ കാലിലെ

ഷഡ്കാലത്തിൽ പാടി സ്വാതി തിരുനാളിനെയും ത്യാഗരാജസ്വാമികളെയും അതിശയിപ്പിച്ച ഗോവിന്ദമാരാർ, ഷഡ്കാല ഗോവിന്ദമാരാർ. മൂവാറ്റുപുഴയിൽ വച്ച് ബാലമുരളീകൃഷ്ണയും കച്ചേരിയിൽ ഷഡ്കാലത്തിൽ രമമാനസേ പാടുകയുണ്ടായി. പുതിയ കാലത്തിൻ്റെ ത്യാഗരാജസ്വാമികൾ എന്ന വിശേഷണം ബാലമുരളീകൃഷ്ണയ്ക്ക് ഭൂഷണം തന്നെയാണ്. 1987 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്വാതി തിരുനാൾ എന്ന ചിത്രം പുറത്തിറങ്ങി. അനന്ത്നാഗ് സ്വാതി തിരുനാളായും നെടുമുടി വേണു ഇരയിമ്മൻ തമ്പിയായും രഞ്ജിനി സുഗന്ധവല്ലിയായും ശ്രീവിദ്യ ഗൗരി പാർവതിയായും തിരുശീലയിലെത്തി. സാരമതിയിൽ മോക്ഷമുഗലത എന്ന ത്യാഗരാജ കീർത്തനത്തിൻ്റെ അഗാധമായ ആലാപനം ബാലമുരളീകൃഷ്ണയ്ക്ക് സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിക്കൊടുത്തു. മനോഹരമായ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു സ്വാതി തിരുനാൾ. ചിത്രവും ബാലമുരളീകൃഷ്ണയുടെ ആലാപനവും ഇഷ്ടം, അത്രമേലിഷ്ടം.

മലയാള സിനിമയുടെ പരിണാമഘട്ടങ്ങൾ വിലയിരുത്തുമ്പോൾ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നടിയാണ് ഓമല്ലൂർ ചെല്ലമ്മ. കേവലം രണ്ട് ചിത്രങ്ങളിൽ മാത്രമേ അവർ നായികയായി അഭിനയിച്ചിട്ടുള്ളൂ. 1950 പുറത്തിറങ്ങിയ സ്ത്രീയും 1952 പുറത്തിറങ്ങിയ പ്രേമലേഖയുമായിരുന്നു ആ ചിത്രങ്ങൾ. നാടകത്തിൽ നിന്നാണ് ഓമല്ലൂർ ചെല്ലമ്മ ചലച്ചിത്രത്തിലെത്തുന്നത്. 1950 ഹിറ്റ് ചിത്രമായിരുന്നു സ്ത്രീ. എന്നാൽ സ്ത്രീ എന്ന ചിത്രവും അതിലെ ഓമല്ലൂർ ചെല്ലമ്മയുടെ അഭിനയവും മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സുവർണലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ടു. ആ ചരിത്ര സ്മരണകളിലൂടെ സഞ്ചരിക്കുന്നത് തന്നെ ഏറെ ഇഷ്ടം, അത്രമേലിഷ്ടം.

കലഹിക്കാത്ത ക്യാമറാമാൻ, അങ്ങനെയൊരു വിശേഷണമുണ്ടായിരുന്ന ക്യാമറാമാനാണ് ആനന്ദക്കുട്ടൻ. രാമചന്ദ്ര ബാബു എന്ന ക്യാമറാമാൻ്റെ ശിക്ഷണത്തിൽ അതീവ ഹൃദ്യമായി എത്രയോ പകർന്നാട്ടങ്ങളെ പകർത്തിയ തൃഷ്ണാശാലി ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ ഭാവരസങ്ങളുടെ മഴവില്ലുകൾ കണ്ട് ദൃശ്യകാവ്യത്തിൻ്റെ വിസ്മയം പകർത്തിയ ഛായാഗ്രാഹകൻ. ഹിസൈനസ് അബ്ദുള്ള, ഭരതം, കമലദളം, സദയം തുടങ്ങി എത്രയോ ചിത്രങ്ങളുടെ ക്യാമറാമാൻ, ക്യാമറ കൊണ്ട് കവിതകൾ കുറിച്ച കലാകാരൻ, ഇഷ്ടം അത്രമേൽ.

തീരെ ആത്മവിശ്വാസമില്ലാത്ത അന്തർമുഖിയായ ഒരു പെൺകുട്ടിയുടെ ആത്മവിശ്വാസത്തിലേക്കുള്ള യാത്രയുടെ കഥ പറയുന്ന ചിത്രമാണ് മിലി. കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും രാജ്യം നഷ്ടപ്പെട്ട രാജാവും അനുഭവിക്കുന്ന വേദന ഒന്നു തന്നെയാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ചിത്രത്തിലുള്ളത്. രാജേഷ് പിള്ളയുടെ സംവിധാനമാണ്. ട്രാഫിക് സംവിധാനം ചെയ്ത രാജേഷ് പിള്ള വേട്ട സംവിധാനം ചെയ്ത് തൻ്റെ ജോലി തീർത്ത് സിനിമ ഇറങ്ങിയതിൻ്റെ പിറ്റേന്ന് ജനങ്ങളുടെ പ്രതികരണമറിയാതെ മാഞ്ഞുപോയ രാജേഷ് പിള്ള എന്ന സംവിധായകൻ.

ഓർമ്മയുടെ മുറിവിൽ കണ്ണീരുപ്പ് കലർന്ന നീറ്റലായി ജിഷ്ണു എന്ന നടൻ്റെ നിഷ്കളങ്കവും പ്രസന്നവുമായ മുഖം തെളിയുന്നു. കേവലം 36 വർഷങ്ങൾ. ആ സൗമ്യദീപ്തി സ്വപ്നലോകത്തേക്ക് ഒരു മേഘശകലം പോലെ മാഞ്ഞുപോയി. നമ്മൾ എന്ന ചിത്രത്തിൽ നമ്മളെ കരയിപ്പിച്ച ജിഷ്ണു. എന്നെ അമ്മയെ ഒന്ന് കാണാൻ എന്ന പാട്ട് മറക്കുമോ നമ്മൾ? ഇല്ല. ഇഷ്ടം ആ പാട്ടും അതിലഭിനയിച്ച ജിഷ്ണുവും അത്രമേൽ.

ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെയായി സ്കൂളിലേക്ക് പോകുന്ന മീനത്തിൽ താലികെട്ടിലേ 22 വയസ്സുകാരൻ ഓമനക്കുട്ടനെ മലയാളിക്ക് മറക്കാനാകുമെന്ന് തോന്നുന്നില്ല. മലയാളികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ചിത്രം. നീണ്ട 11 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാജൻ ശങ്കരാടി എന്ന സംവിധായകൻ ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു അത്. ഓമനക്കുട്ടനും വീപ്പക്കുറ്റിയും അനശ്വരമായി ഹാസ്യത്തിൻ്റെ മേമ്പൊടിയിൽ ജീവിതഗന്ധിയായ ചിത്രം ചെയ്ത രാജൻ ശങ്കരാടി എന്ന പ്രതിഭ ഇഷ്ടം, അത്രമേലിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഗതം ഈ നേരം.
2: സുഖദം ഈ നേരത്തിലേക്ക് സ്വാഗതം. പി എൻ ഗോപികൃഷ്ണന്റെ ഒരു കവിത വായിച്ചുകൊണ്ട് ആരംഭിക്കാം. കവിതയുടെ പേര് 1948 ജനുവരി 30. കൊള്ളാം പേര് അല്ലേ? 1948 ജനുവരി 30. ആ ശവശരീരം നോക്കി ജവഹർലാൽ ചുമരും ചാരിയിരുന്നു. തെറ്റിയിരിക്കുന്ന കണ്ണട മനു നേരെയാക്കി വെച്ചു. ജീവിച്ചിരിക്കുമ്പോൾ സാധിക്കാത്ത പരിപൂർണതയിൽ പുറത്ത് മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നുണ്ട്. മിക്കവാറും ഗാന്ധി അമരനായിരിക്കുന്നു എന്നാകും. മരിച്ച ഗാന്ധിക്ക് ഭാഷയുടെ ചികിത്സ. വയറ് നിറഞ്ഞ ഒരാൾ ബാക്കി വെച്ച അപ്പക്കഷണം പോലെ ആ മൃതശരീരം കാണപ്പെട്ടു. ആരായിരിക്കും വയറ് നിറഞ്ഞ അയാൾ? താൻ, ജിന്ന, മൗണ്ട്ബാറ്റൺ, പട്ടേൽ, റാഡ്ക്ലിഫ്, അപ്പോഴുണ്ടായ രണ്ട് പുതിയ രാജ്യങ്ങൾ. നിമിഷങ്ങൾ ഉറുമ്പുകളായി മാറിക്കൊണ്ടിരിക്കുന്നത് ജവഹർലാൽ കണ്ടു. അവ ആ അപ്പക്കഷണത്തെ വലിച്ചുകൊണ്ടുപോകാൻ പാടുപെടുന്നു. അതിലെന്താണ് അവശേഷിക്കുന്നത്? അഹിംസയുടെ മധുരം, ചർക്കനെയ്ത നാരുകൾ, സ്നേഹത്തിന്റെ ഡി എൻ എ. നവഖാലിയിലും ബീഹാറിലും ഒഴുകിയ ചോരപ്പുഴകളെ ആ അപ്പക്കഷണം വലിച്ചെടുത്തിരുന്നു. അതിൻ്റെ ഉപ്പിലാകണം ഉറുമ്പുകളുടെ രുചി ഗവേഷണം. അതോ ദില്ലിയിൽ ഒഴുകാനിരുന്ന ചോരക്കടലിനെ ഒറ്റയ്ക്ക് തടഞ്ഞ കയ്പൻ വീര്യത്തിലോ? കൊലയാളി ഹിന്ദുവെന്നറിഞ്ഞ ആശ്വാസത്തിൽ കസേരയിൽ മാത്രം ഇരുന്നു ശീലിച്ച മൗണ്ട് ബാറ്റൺ അപ്പുറത്ത് ചുമരു ചാരിയിരിക്കുന്നുണ്ട്. 10 മിനിറ്റ് മുമ്പ് സംസാരിച്ചിറങ്ങിപ്പോയ ആൾ മൃതശരീരത്തിൽ അടക്കം ചെയ്ത് തിരികെ വന്നത് വിശ്വസിക്കാനാകാതെ പട്ടേലും. ആകാശവാണിക്കാർ മൈക്ക് ശരിയാക്കിക്കൊണ്ടിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കൊലയാളിയുടെ പ്രസ്താവന കോൺസ്റ്റബിൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഒരു വഴിക്കണക്കിട്ടതെന്ന് അധ്യാപകൻ മരിച്ചിരിക്കുന്നു. ഇനി ഉത്തരം താൻ തന്നെ കണ്ടെത്തണം. 78 വർഷം കൊണ്ട് ഭൂമി എഴുതിയ ഈ പുസ്തകം താൻ തന്നെ പ്രകാശനം ചെയ്യണം. ജവഹർലാൽ മയക്ക് കയ്യിലെടുത്തു. താൻ പൊട്ടിക്കരയാൻ പോകുന്നു, അയാൾ വിചാരിച്ചു. മയക്ക് അപ്പോൾ സ്വയം സംസാരിക്കാൻ തുടങ്ങി. ആ വെളിച്ചം അസ്തമിച്ചിരിക്കുന്നു. വായിച്ചപ്പോൾ ഹൃദയത്തിലിറ്റിയ കണ്ണുനീർ, കേട്ടപ്പോൾ നിങ്ങളുടെ ഹൃദയവും വിതുമ്പിയിട്ടുണ്ടാവും. എനിക്കറിയാം, ഒരു കണ്ണുനീർത്തുള്ളി ഏറ്റുവീഴാതെ ഈ വരികൾ കേട്ടിരിക്കാനാവില്ല. ഗാന്ധിയെക്കുറിച്ചുള്ള ഏത് കവിതയും നമ്മളുടെ മനസ്സിനെ പിടിച്ചു നിർത്തും. വി മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന കവിതയും സുഗതകുമാരിയുടെ ഗാന്ധിയെക്കുറിച്ചുള്ള കവിതയും ഇഷ്ടം. ഒരു രാജ്യത്തെ മുഴുവൻ നിരവധി കാരണങ്ങളാൽ ഗാന്ധി പൊതിഞ്ഞു നിൽക്കുന്നു. അതിലോരോ പൗരനും ഗാഠവും സമുന്നതവുമായ ഭാവശക്തിയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന പല ദുരന്തങ്ങൾക്കും വിരാമമിടാൻ മരണം കൊണ്ട് കഴിഞ്ഞേക്കുമെന്ന് ഗാന്ധി കരുതി. സന്തത സഹചാരിയായ മനുവിന്റെ വാക്കുകളിലൂടെ വായിച്ചാൽ ജനുവരി 29-നും 30-നുമെല്ലാം ഗാന്ധി മരണത്തെക്കുറിച്ച് പലതവണ പറയുന്നുണ്ട് എന്നതാണ്. തൻ്റെ മരണം ഇന്ത്യൻ ജനതയ്ക്ക് പ്രയോജനകരമായിരിക്കും എന്ന് ഗാന്ധി പറയുന്നതിൻ്റെ പൊരുൾ വളരെ വലുതാണ്, വളരെ വളരെ വലുതാണ്.

വിഭജനത്തിനു ശേഷം ഡൽഹി പൂർണ്ണമായും കലാപത്തിന്റെ കേന്ദ്രമായി മാറിയിരുന്നു. വെറുപ്പിന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ, വിദ്വേഷത്തിന്റെ നോട്ടങ്ങൾ, ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് വെറുപ്പിന്റെ രക്തം പൊടിയുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും എന്ന് തന്നെ പറയാം, ഹൃദയങ്ങളിൽ നിന്ന് പകയുടെ രക്തമാണ് ഒഴുകിയത്. അവിടേക്കാണ്, ആ ഡൽഹിയിലേക്കാണ് 1947 സെപ്റ്റംബർ 9 ഗാന്ധി കൽക്കട്ടയിൽ നിന്ന് വന്നിറങ്ങുന്നത്. ഡൽഹിയിൽ വന്നാൽ കോളനിയിലാണ് ഗാന്ധിജി താമസിക്കാറ്. അന്നു പക്ഷേ കോളനി മുഴുവൻ അഭയാർത്ഥികളായിരുന്നു. സ്വീകരിക്കാൻ വന്ന പട്ടേലിനെക്കുറിച്ച് ഗാന്ധി പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. എന്നും തലയുയർത്തി നടന്നിരുന്ന പട്ടേലിത ഇന്ന് ശിരസ് താഴ്ത്തി നടക്കുന്നു. സ്വന്തം ജനതയുടെ മുന്നിൽ തലതാഴ്ത്തി നടക്കാൻ മാത്രം വിഭജനം ഭീകരമായ മുറിവുണ്ടാക്കിയിരുന്നു. അന്ന് ഗാന്ധിയെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിൽ രാജ്കുമാരി അമൃത് കൗറും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടോ അവരെല്ലാവരും ശിരസ് താഴ്ത്തിയാണ് നടന്നിരുന്നത്. കഠിന ദുഃഖത്തിന്റെ ഭാരമായിരിക്കുമോ, അതോ കുറ്റബോധത്തിന്റെ ഖനമോ, എന്തെന്നറിയില്ല. അവരെല്ലാവരും നിശബ്ദരായിരുന്നു. ഗാന്ധി വന്നിറങ്ങിയത് കലാപഭൂമിയിലേക്കാണ്. ദൃഢനിശ്ചയമില്ലാത്ത ഒരാൾക്കും അങ്ങനെ വന്നിറങ്ങാൻ കഴിയില്ലായിരുന്നു. വർഗീയതയുടെ തീ അണച്ചേ തീരൂ എന്ന ദൃഢനിശ്ചയമായിരുന്നു അത്. തുടർന്ന ദിവസങ്ങളിൽ ആയതിലേക്ക് വേണ്ടി ഗാന്ധി സത്യാഗ്രഹമിരുന്നു. 1948 ജനുവരി 13 മുതൽ 18 5 ദിവസം നിരാഹാരമനുഷ്ഠിക്കുകയും ചെയ്തു. ജനുവരി 30 ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ആ ദാരുണാന്ത്യം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്നേക്കുമായി ഒരുപക്ഷെ വർഗീയതയുടെ വിഷം ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തരമായ നിരാഹാര സമരത്തിലേക്ക് ഗാന്ധി പോകുമായിരുന്നു. അതിൽ ഫലം കാണുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. ജനുവരി 30 ആ വെളിച്ചം അസ്തമിച്ചു. കോൺഗ്രസ് പിരിച്ചുവിട്ട് ലോകസേവാ സംഘം എന്നൊരു സംഘടന രൂപീകരിക്കണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നു. ആയതിലേക്കുള്ള കരടുരേഖകൾ ജനുവരി 30 രാവിലെ തന്നെ പ്യാരേലാലിനെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു.

ഗാന്ധിയുടെ ചെറുമകൻ രാജ്മോഹൻ ഗാന്ധി ഗാന്ധിജിയെക്കുറിച്ച് ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. അതിമനോഹരമായ ജീവചരിത്രം. കണ്ണൂരുള്ള സുഹൃത്ത് രാജ്നാഥാണ് ആ പുസ്തകം എനിക്ക് തന്നത്. ഇത്രയും നല്ലൊരു ജീവചരിത്രം ഗാന്ധിജിയെക്കുറിച്ച് ഇതുവരെ തയ്യാറാക്കിയിട്ടില്ല തന്നെ. ഗാന്ധിജിയുടെ അവസാന നിമിഷങ്ങളെ രാജ്മോഹൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എ ഹേസ്റ്റ് ടു പ്രീ. ഏ, അങ്ങനെ വായിച്ചാൽ ശരിയാവില്ല. ഞാൻ എന്റേതായ രീതിയിൽ മലയാളത്തിൽ വായിക്കാൻ ശ്രമിക്കാം. പ്രാർത്ഥനയ്ക്കായുള്ള വേഗം, വിശുദ്ധമായ മണ്ണിന്റെ ദീർഘമായ മൗനം, അനശ്വരതയുടെ മായാത്ത കാഴ്ച, പ്രാർത്ഥിക്കാനെത്തിയവർ വരിവരിയായി നിൽക്കുന്നു, നന്മ മാത്രം അടയാളപ്പെട്ട് കിടക്കുന്നു, പരുഷമായ വന്ദനം, ആക്രമണത്തിന്റെ മണം, മൂന്ന് വേടിയുണ്ടകൾ, നിശബ്ദമായി ഒരു പ്രാർത്ഥന ഉയർന്നുവോ? ദൈവമേ, എന്റെ ദൈവമേ, അവരോട് പൊറുക്കണമേ. സ്നേഹനിർഭരമായ കൈകൾ, ഭൂമി, നനവ്, പുല്ലുകൾ, വിശാലമായ ആകാശം, മുങ്ങിത്തുടങ്ങുന്ന സൂര്യന്റെ അസ്തമയ പ്രകാശം, പൂർണമായ മരണം. ഒരു വിങ്ങലോടെയല്ലാതെ നിങ്ങൾക്കാർക്കും ഇത് വായിക്കാനാവില്ല. വിശുദ്ധമായ ഒരു സംഗീതം ആ വാക്കുകളിലാകെ പടർന്നു കിടക്കുന്നു. എന്റെ വാക്കുകൾക്ക് അതിനുള്ള ത്രാണിയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാനതിനെ മലയാളത്തിലേക്ക് പകർന്നൊഴിച്ചേനെ. അതുൾക്കൊള്ളാനുള്ള ഭാഷയുടെ പാനപാത്രം എന്റെ കയ്യിലില്ല.

ബ്രജലാൽ കൃഷ്ണയാണ് വീണുപോയ ഗാന്ധിയെ താങ്ങിയെടുക്കുന്നത്. സന്തത സഹചാരിയായ ബ്രജലാലിന്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഞാൻ ഊഹിച്ചു നോക്കി. അയാളുടെ ഹൃദയം മിടിക്കുന്നുവെന്ന് അയാൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല. എങ്ങനെയൊക്കെയോ ആയിരിക്കണം ബ്രജലാൽ ഗാന്ധിയെ കൈകളിൽ താങ്ങി ബിർള ഹൗസിനകത്തേക്ക് കൊണ്ടുപോയി. ഡോക്ടർ എത്തി. താൻ എത്തുന്നതിന് മുമ്പേ തന്നെ ഗാന്ധി മരിച്ചു എന്ന് ഡോക്ടർ രേഖപ്പെടുത്തി. നിസ്വൻ നിശ്ചലനായി കിടക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? ആർക്കു വേണ്ടിയായിരുന്നു? ഇന്ത്യയുടെ ഹൃദയമായിരുന്നില്ലേ ആ മിടിപ്പല്ലേ ഈ നിശ്ചലമായി കിടക്കുന്നത്? കൊടും ക്രൂരതയുടെ ഗൂഢഹൃദയമുള്ള ആൾക്ക് പോലും ചെയ്യാനാകാത്ത നീചത, മനുഷ്യനായി പിറന്ന ഒരാൾക്ക് ഒരിക്കലും ചിന്തിക്കുവാൻ പോലുമാകാത്ത ഭീകരത. മരണമറിഞ്ഞ് ആദ്യമെത്തുന്നത് പട്ടേലായിരുന്നു, പിന്നാലെ മൗണ്ട് ബാറ്റണും വന്നു. അതിനിടയിൽ ആരോ അവിടെ നിന്ന് ഉറക്കം വിളിച്ചു പറയുന്നു, കൊലയാളി മുസ്ലിമാണ്. വർഗീയതയുടെ കെട്ടഴിച്ചുവിടാനുള്ള ശ്രമത്തെ ശക്തമായ വാക്കുകൾ കൊണ്ട് മൗണ്ട് ബാറ്റണാണ് തടഞ്ഞത്. ഇഡിയറ്റ്, ഹീസ് എ ഹിന്ദു. അങ്ങനെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ മൃതശരീരം പോലും അപമാനപ്പെട്ടു പോകുന്ന വിധത്തിൽ വർഗീയത അതിന്റെ സംഹാര താണ്ഡവമാടിയേനെ.

ഗാന്ധിയുടെ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രിയങ്കരവും ശ്രേഷ്ഠവുമായിട്ടുള്ളത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നതാണ്. ജീവിതത്തെക്കാൾ വലിയ സന്ദേശം വേറെ എന്താണുള്ളത് എന്ന് ഗാന്ധിജി എല്ലാവരോടും ചോദിക്കുന്നത് പോലുള്ള ഒരു ധ്വനി ആ സന്ദേശത്തിനുണ്ട്. അങ്ങേയറ്റം ലളിതമായ സന്ദേശം, അത്ര തന്നെ ഗഹനമായ ഒരു ആത്മവാക്യം. ഗാന്ധി നമുക്ക് ആരായിരുന്നു? ബുദ്ധനെ പോലെ, നാരായണ ഗുരുവിനെ പോലെ നമ്മളൊട്ടും മനസ്സിലാക്കാതിരുന്ന ഒരാൾ. മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, അല്പമാത്രമായെങ്കിലും ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഗാന്ധിയുടെ രക്തം വീണ്

മണ്ണ് നനയുമായിരുന്നില്ല. 1947 സെപ്റ്റംബർ 5 ഗാന്ധിജിയെ കാണാൻ ദേവഘോഷ് ദാസ് ഗുപ്ത വന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊരു സന്ദേശം ഗാന്ധിയിൽ നിന്ന് എഴുതി വാങ്ങാനാണ് വന്നത്. അതിലേക്ക് ഗാന്ധി നൽകിയ സന്ദേശമായിരുന്നു എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നത്. ഇന്ത്യയാകെ പടർന്ന ഒരു ബൗദ്ധിക സ്വാധീനമായിരുന്നു ഗാന്ധി. അത് മനസ്സിലാക്കാനാവാതെ പോയത് മതത്തിന്റെ മൂഢത്വം നെഞ്ചിലേറ്റപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. തന്റെ ആശയങ്ങൾ അർത്ഥമില്ലാതായി തീർന്ന ഒരു കാലത്തിനും ലോകത്തിലും ജീവിച്ചിരിക്കുന്നതിൽ സ്വയം ലജ്ജിക്കുന്നു എന്ന് ഗാന്ധി തന്റെ 78-ാമത്തെ ജന്മദിനത്തിൽ ആശംസ നേരാൻ വന്നവരോട് പറയുകയുണ്ടായി. ഡൽഹിയിലെ കലാപം അവസാനിച്ചേ തീരൂ, അതിന് തന്റെ മരണമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്നുൾക്കൊണ്ടുകൊണ്ടാണ് ഗാന്ധി 1948 ജനുവരി 13 രാവിലെ നിരാഹാരമനുഷ്ഠിച്ചത്. അതേക്കുറിച്ച് BBC റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയായിരുന്നു. വീട്ടിലെ ഒരു ചെറിയ കട്ടിലിൽ ഒരു ഗർഭസ്ഥ ശിശുവിനെ പോലെ കിടക്കുന്ന വൃദ്ധനായ ആ മനുഷ്യന്റെ ശരീരം നമുക്ക് മുന്നിൽ യാതനയുടെ ഒരു വലിയ ലോകമാണ് തുറന്നു കാണിക്കുന്നത്. ഗാന്ധിയോടൊപ്പം ആ നിമിഷം മുതൽ ലോകത്തിന്റെ പല കോണുകളിലുള്ളവരും നിരാഹാരമനുഷ്ഠിച്ചു. പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും ധാർമ്മികമായ ഒരു സ്വാധീനം ആ നിരാഹാര സമരത്തിനുണ്ടാക്കാൻ കഴിഞ്ഞു. 5-ാമത്തെ ദിവസം 2 ലക്ഷം പേർ ഒപ്പിട്ട നിവേദനം ഗാന്ധിയുടെ മുന്നിലെത്തി. 100-ഓളം സംഘടനകളുടെ അഭ്യർത്ഥനകൾ. 5 ദിവസത്തെ നിരാഹാരം കൊണ്ട് വെറുപ്പിനെ അതിജീവിച്ച് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം ഡൽഹിയിലെ തെരുവുകളിൽ സംജാതമായി. ഡൽഹി ശാന്തമായി.

ഗാന്ധി വിമർശനത്തിന് അതീതനല്ല. പക്ഷെ ഗാന്ധിയെ നിങ്ങൾ എതിർക്കുന്നുവെങ്കിൽ, കൈവിട്ട് കളയുന്നുവെങ്കിൽ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട്. അതിനർത്ഥം സാഹോദര്യത്തെ നിങ്ങൾ കൈവിടുന്നു എന്നാണ്, ജനാധിപത്യത്തെ നിങ്ങൾ കൈവിടുന്നു എന്നാണ്, സ്നേഹത്തെ നിങ്ങൾ കൈവിടുന്നു എന്നാണ്, നിർഭയത്വത്തെയും സത്യത്തെയും കൈവിടുന്നു എന്നാണ്. അതിനർത്ഥം നിങ്ങളുടെ തലയിൽ ഏതോ കാളകൂടം കടന്നുകൂടിയിരിക്കുന്നു എന്നു തന്നെയാണ്. പണ്ടുള്ള ആളുകൾ പറയുന്നത് പോലെ നിങ്ങളുടെ കൂട്ട് തെറ്റിയിരിക്കുന്നു, വഷളായി തുടങ്ങിയിരിക്കുന്നു. ഏതോ വിഷം ഉള്ളിൽ കയറാതെ നിങ്ങൾക്കെങ്ങനെയാണ് ഗാന്ധിയെ കൈവിടാനാകുന്നത്? ഗാന്ധി ഒരു വലിയ ചോയ്സാണ്. അത് സത്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചോയ്സാണ്, ജനാധിപത്യത്തിന്റെയും നിർഭയത്വത്തിന്റെയും ചോയ്സാണ്, മനുഷ്യത്വത്തിന്റെ ഒരു വലിയ ചോയ്സാണ്. അത് ഉൾക്കൊള്ളണമെങ്കിൽ ഗാന്ധിയെ ശരിക്കും പഠിക്കേണ്ടതുണ്ട്, ഗാന്ധി സാഹിത്യം മുഴുവൻ വായിക്കേണ്ടതുണ്ട്, ഗാന്ധി സഞ്ചരിച്ച വഴികളിലൂടെ ചരിത്രപഥങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. അല്ലാതെ ആത്മകഥയുടെ പേര് പരീക്ഷാ ചോദ്യത്തിനായി കാണാതെ പഠിച്ചാലോ? ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷമോ നടന്നത് എത്ര മൈലെന്നോ ഏതു മുതൽ ഏതുവരെയെന്നോ പഠിച്ചാൽ കിട്ടുന്നതല്ല ഗാന്ധി എന്നത്. അഗാധമായ അറിവും ധാരണയും അതിൽ നിന്ന് ഉയർക്കൊണ്ട ദീർഘവീക്ഷണവും ഗാന്ധിയുടെ കൈമുതലായിരുന്നു. കൃത്യമായ ലക്ഷ്യവും നിലപാടുകളും ഉണ്ടായിരുന്ന ഒരാൾ, ജീവിതം തന്നെയായിരുന്നു സന്ദേശം. മറ്റൊന്നായി വ്യാഖ്യാനിക്കാനാവാത്ത വിധം തനതായ മാനവൻ മഹാത്മാഗാന്ധി, ഗാന്ധിജി.

ആശയങ്ങളും സ്വപ്നങ്ങളും ഫലവത്താക്കിക്കൊണ്ട് ഇന്ത്യ ഒരു മാതൃകാ രാജ്യമാക്കി മാറ്റണം എന്നതായിരുന്നു ഗാന്ധിയുടെ അഭിലാഷം. അതിനുവേണ്ടി 100 വയസ്സിൽ കൂടുതൽ ജീവിച്ചിരിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തേനെ. അത് പാടില്ലെന്ന് ആരോ ആഗ്രഹിച്ചു. കാപാലികത്വത്തിന്റെ വെടിയുണ്ടകൾ ആ മഹാത്മാവിനെ നിശ്ചലമാക്കി. ഇതുപോലൊരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പുതുതലമുറയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്ന് ഐൻസ്റ്റീന്റെ പ്രസ്താവന. എത്ര ശരിയായ പ്രസ്താവന! എത്രയോ ലോക നേതാക്കൾ തെരുവിൽ വെടിയേറ്റു വീണിട്ടുണ്ട്. പക്ഷേ ക്ഷീണിതമായ ഈ വൃദ്ധഹൃദയത്തിന് നേരെ തോക്ക് ചൂണ്ടിയപ്പോഴാണ്, മണ്ണ് രക്തം കൊണ്ട് നനഞ്ഞപ്പോഴാണ് അറിയാതെ ലോകം ചോദിച്ചു പോയത്, എന്തിന്? എന്തിനായിരുന്നു ഇത്രയും ക്രൂരത? ആ വെളിച്ചം അസ്തമിച്ചു എന്ന് നെഹ്റു പറഞ്ഞത് ലോകം കേട്ടു. ലോകം കണ്ണീർ വാർത്തു. എന്തിന്റെ പേരിലായാലും ആ ദേഹത്തേക്ക് തോക്കു ചൂണ്ടാൻ തോന്നിയ നാണക്കേട് അത് നൂറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും ഈ രാജ്യത്തിന്റെ നെറ്റിയിൽ നിന്ന് മാഞ്ഞു പോവുകയില്ല തന്നെ.